ശുഭദിന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. നാം എല്ലാം സഹായിക്കണം സഹായിക്കണമെന്ന് പറയാറുണ്ട്. എല്ലാവരെയും സഹായിക്കുന്നത് നല്ലതാണ്. പല കാര്യങ്ങളിലും ഇടപെടുന്നതും ഇടപെടേണ്ടതും ഒക്കെ അത്യാവശ്യവുമാണ്. പക്ഷേ ചിലരുടെ കാര്യത്തിലും ചില സന്ദർഭങ്ങളിലും ഇടപെടുമ്പോൾ അതാവശ്യമില്ലാത്തതായി പോകാറുണ്ട് എന്ന അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും തോന്നിയിട്ടുണ്ടാവും. ചിലപ്പോൾ കണ്ണു കാണാത്ത വണ്ണം നമുക്ക് തോന്നിപ്പിക്കുന്ന ഒരാൾ റോഡിൻ്റെ ഒരു സൈഡിൽ നിൽക്കുന്നു. നമ്മൾ വളരെ ആവേശപൂർവ്വം ചെന്ന് അയാളെ മുന്നോട്ട് പിടിക്കുമ്പോൾ അയാൾ വടികൊണ്ട് അടിക്കുകയോ അല്ലെങ്കിൽ തെറി പറയുകയോ ചെയ്യുന്നു എന്നിരിക്കട്ടെ. അതിൻ്റെ കാരണം എന്താണെന്നല്ലേ, അയാൾക്ക് അങ്ങനെ നിൽക്കേണ്ടി വരുന്നത് അനിവാര്യമായതുകൊണ്ട് നിന്നതാവും. പണ്ടൊരു സദ്യയിൽ അച്ചാറിൻ്റെ മണവും രുചിയും ഇഷ്ടമല്ലാത്ത ഒരു അന്ധനും മൂകനും ബധിരനുമായ ഒരാൾ ആഹാരം കഴിക്കാനിരുന്നത്രേ. അയാൾ ഈ മണം കേട്ട് അച്ചാറ് പെട്ടെന്നങ്ങ് തിന്നു തീർക്കാം എന്ന് വിചാരിച്ച് അയാൾ കഴിക്കും. അപ്പോഴേക്കും വിളമ്പുന്ന ആൾ ഓർക്കുക, അത്രയ്ക്കിഷ്ടമായതുകൊണ്ടാണ് അത് കഴിക്കുന്നതെന്നോർത്ത് വീണ്ടും വീണ്ടും വിളമ്പിക്കൊടുക്കും. ഇങ്ങനെ ഇഷ്ടമല്ലാത്തടത്തും ആവശ്യമില്ലാത്തടത്തും ഇടപെടുന്ന കുറേ മനുഷ്യരുണ്ട്. കുടുംബ വഴക്കുകളിൽ സർവ്വസാധാരണമായി ഇത് കാണാം. ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തെങ്കിലും ഒരു വിഷയത്തിന് പിടങ്ങുമ്പോൾ, അല്ലെങ്കിൽ ഭർത്താവും അമ്മയും തമ്മിൽ എന്തെങ്കിലും ഒരു വിഷയത്തിന് പിടങ്ങുമ്പോൾ ചിലർക്ക് ഇടപെട്ടേ മതിയാവും. അപ്പോൾ നാം സാധാരണ ചോദിക്കാറുള്ളതാണ്, ഞങ്ങളുടെ കാര്യത്തിൽ എന്തിനാണ് നിങ്ങൾ ഇടപെടുന്നത്? ഇത് കേവലം വീട്ടിലെ കാര്യം മാത്രമല്ല, സമൂഹത്തിലും അങ്ങനെയൊക്കെ തന്നെയാണ്. അനുവാദമില്ലാതെ ആരുടെയും കാര്യത്തിൽ നാം ഇടപെടരുത്. കാരണം നാം ഇടപെടുന്നത് അവർക്ക് ആവശ്യമുള്ളതാണോ അല്ലയോ എന്ന് ഉറപ്പു വരുത്തിയിട്ട് വേണം ഇടപെടാൻ. ചിലപ്പോഴൊക്കെ റോഡിൽ അപകടമുണ്ടാകുമ്പോൾ സ്വയം പോലീസായി തീരുന്നവരുണ്ട്, സ്വയം ചില വിലയിരുത്തലുകൾ നടത്തി വിധിക്കുന്നവരുണ്ട്. അവസാനം വിധിക്കപ്പെടുന്നവർ തന്നെ നിങ്ങളെന്തിനാണ് ഇതിനൊക്കെ പറഞ്ഞത്, നിങ്ങളെന്താ പ്രശ്നം, നിങ്ങളെന്തിനിടപെട്ടു എന്നൊക്കെ ചോദിക്കുന്നതും കേൾക്കാറുണ്ട്. അപ്പം അതുകൊണ്ട് ആരെയും അവരവരുടെ അനുവാദമില്ലാതെ ഒരു സഹായവും ചെയ്യാൻ പാടില്ല. ചിലപ്പോഴൊക്കെ ഈ അഗതി മന്ദിരത്തിലൊക്കെ നമ്മൾ വീടുകളിൽ നിന്ന് ആളുകളെ കൊണ്ടുപോകാറുണ്ട്. നാട്ടുകാരാകെ വിളിച്ചു പറയുന്നതാണ്ട് ഒരാളിങ്ങനെ കിടക്കുന്നു, അയാൾക്കൊരു സ്വസ്ഥതയുമില്ല, നിങ്ങൾ എവിടെങ്കിലും കൊണ്ടുപോയി അയാൾക്കൊരു ജീവിതം കൊടുക്കുന്നൊക്കെ. നമ്മൾ വളരെ പാടുപെട്ട് കുളിപ്പിച്ച് വണ്ടിയിൽ അവിടെ കൊണ്ടാക്കി കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞ് അദ്ദേഹം ഇനി തിരിച്ചു വരും. കാരണം അദ്ദേഹം ബാക്കിയുള്ളവർക്ക് അസ്വസ്ഥത തോന്നുന്നെങ്കിലും ഇവിടെ അദ്ദേഹം സ്വസ്ഥനാണ് എന്നതാണ് ഒരു യാഥാർത്ഥ്യം. അതുകൊണ്ട് സ്വസ്ഥതയുള്ളവരെ അസ്വസ്ഥമാക്കാൻ വേണ്ടി സ്നേഹവും സേവനവുമായി രാവിലെ ഇറങ്ങിക്കളയരുത്. നേരുന്നു ശുഭദിനം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.

0: സംഘടിപ്പിക്കുന്ന ഉദ്യമി ഭാരത് സമ്മേളനത്തിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിക്കും. രാജ്യത്തെ ആദ്യ സഹകരണ അധിഷ്ഠിത ടാക്സി സർവീസായ ഭാരത് ടാക്സി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്യും. വെനീസ്വലയിൽ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 1000-ഓളമായി. ഇന്ത്യയുടെ അടിയന്തര സഹായത്തിന് നന്ദി അറിയിച്ച് വെനീസ്വലൻ പ്രസിഡന്റ്. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വടക്കൻ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. FIH പുരുഷ പ്രോ ലീഗ് ഹോക്കിയിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യയ്ക്ക് തകർപ്പൻ ജയം. വാർത്തകൾ വിശദമായി. 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാവിലെ സെയ്ഷൽസിലേക്ക് തിരിക്കും. സെയ്ഷൽസ് ദേശീയ ദിനത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയാവും. വിശദാംശങ്ങളിലേക്ക്.
1: 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിൽ സെയ്ഷൽസ് ദേശീയ ദിനത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾ ഉൾപ്പെടെ വിവിധ പരിപാടികളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. സെയ്ഷൽസ് ദേശീയ അസംബ്ലി അഭിസംബോധന ചെയ്യുകയും അവിടെയുള്ള ഇന്ത്യൻ സമൂഹവുമായി അദ്ദേഹം സംവദിക്കുകയും ചെയ്യും. സന്ദർശനത്തിന്റെ ആദ്യ ദിനമായ ഇന്ന് ബൊട്ടാണിക്കൽ ഗാർഡനും സെയ്ഷൽസ് കോസ്റ്റ് ഗാർഡ് ആസ്ഥാനവും പ്രധാനമന്ത്രി സന്ദർശിക്കുന്നുണ്ട്. സെയ്ഷൽസ് പ്രസിഡന്റ് ഡോക്ടർ പാട്രിക് ഹെർമനിയുമായും അദ്ദേഹം ചർച്ച നടത്തും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണത്തിന്റെ എല്ലാ വശങ്ങളും അവലോകനം ചെയ്യുന്നതിനൊപ്പം പരസ്പര താൽപര്യമുള്ള പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിൽ നേതാക്കൾ കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കും. 2015 പ്രധാനമന്ത്രി ഇതിനു മുൻപ് സെയ്ഷൽസ് സന്ദർശിച്ചത്. ദേശീയ ദിനാഘോഷങ്ങളുടെ ഭാഗമായി ഇന്ത്യൻ പ്രതിരോധ സേനയുടെ ഒരു വിഭാഗവും നാവികസേനയുടെ 2 കപ്പലുകളും സെയ്ഷൽസ് ദേശീയ ദിന പരേഡിൽ പങ്കെടുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: അന്താരാഷ്ട്ര സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭക ദിനത്തോടനുബന്ധിച്ച് ഉദ്യമി ഭാരത് സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ നടക്കും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. കേന്ദ്ര MSME മന്ത്രി ജിതിൻറാം മാഞ്ചി, സഹമന്ത്രി ശോഭാ കരന്തിലജെ തുടങ്ങിയവർ പങ്കെടുക്കും. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച, തൊഴിലവസരങ്ങൾ, നവീകരണം എന്നിവയിൽ MSME മേഖല നൽകുന്ന സംഭാവനകളെ ആദരിക്കുന്നതിനാണ് എല്ലാ വർഷവും June 27 MSME ദിനമായി ആഘോഷിക്കുന്നത്. രാജ്യത്തെ MSME മേഖല കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി അത്യാധുനിക ഡിജിറ്റൽ പോർട്ടലുകളും പദ്ധതികളും ഉപരാഷ്ട്രപതി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. നൂതനാശയങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി 15 ലക്ഷം രൂപ വരെ സാമ്പത്തിക സഹായം നൽകുന്ന MSME ഐഡിയ ഹാക്കത്തോൺ 6.0 പദ്ധതിക്കും ഇന്ന് തുടക്കമാകും. രാജ്യത്തെ ആദ്യ സഹകരണ അധിഷ്ഠിത ടാക്സി സർവീസായ ഭാരത് ടാക്സി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്യും. ഗാന്ധിനഗറിലെ മഹാത്മാമന്ദിറിൽ നടക്കുന്ന ചടങ്ങിലാണ് പദ്ധതിക്ക് തുടക്കമിടുക. ഡ്രൈവർമാർക്ക് പരമാവധി സാമ്പത്തിക ലാഭം ഉറപ്പാക്കുന്ന സീറോ കമ്മീഷൻ മാതൃകയിലാണ് ഭാരത് ടാക്സി പ്രവർത്തിക്കുക. അമുൽ, ഇഫ്കോ, നബാർഡ് ഉൾപ്പെടെയുള്ള 8 പ്രമുഖ സഹകരണ സ്ഥാപനങ്ങളുടെ പിന്തുണയോടെ സഹകാർ ടാക്സി കോ ഓപ്പറേറ്റീവ് ലിമിറ്റഡാണ് ഭാരത് ടാക്സി വികസിപ്പിച്ചത്. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് കർണാടകയിലെത്തും. ബംഗളൂരുവിൽ ഇന്ന് നടക്കുന്ന നാദപ്രഭു ശ്രീ കെമ്പഗൌഡയുടെ ജന്മവാർഷികാഘോഷത്തിലും രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസിന്റെ സ്ഥാപക ദിനാചരണത്തിലും അദ്ദേഹം പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. അയോധ്യ രാമക്ഷേത്രത്തിലേക്കുള്ള സംഭാവനകളിൽ ക്രമക്കേട് നടത്തിയെന്ന കേസിൽ അറസ്റ്റിലായ 8 പ്രതികളെയും തിങ്കളാഴ്ച വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. തിങ്കളാഴ്ച പ്രതികളെ വീണ്ടും കോടതിയിൽ ഹാജരാക്കും. പ്രതികളിൽ നിന്ന് ആകെ 79,85,000 രൂപ കണ്ടെടുത്തിട്ടുണ്ട്. അറസ്റ്റിലായവരിൽ പൊതുപ്രവർത്തകരും സർക്കാർ ജീവനക്കാരും SBI ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 3 ദിവസം കൂടി ലഭ്യമാകും. SC.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. രാജ്യവ്യാപകമായി നടത്തുന്ന പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ നടക്കും. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ഇരു രാജ്യങ്ങൾക്കും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിലെ നിർണായക നാഴികക്കല്ലാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. പരമ്പരാഗത വ്യാപാരത്തിനപ്പുറം സാങ്കേതിക വിദ്യ, നിർമ്മിത ബുദ്ധി, വിദ്യാഭ്യാസം, പ്രതിരോധം, സംസ്കാരം തുടങ്ങിയ മേഖലകളെയും ഇന്ത്യ യുകെ പങ്കാളിത്തം ഉൾക്കൊള്ളുന്നുവെന്നും ശ്രീ ഗോയൽ പറഞ്ഞു.
3: It's not only about trade in goods and services, it's about collaborations in technology, in education, culture, the arts. It is focused on bringing the best of both countries to each other. It's a fair, equitable, very balanced agreement.
0: ഭൂകമ്പം തകർത്ത വെനീസ്വലയ്ക്ക് കൈത്താങ്ങായി ഇന്ത്യ. ഓപ്പറേഷൻ അമിസ്റ്റാദ് രക്ഷാദൌത്യം ആരംഭിച്ചു. ദൌത്യത്തിന്റെ ഭാഗമായി ദുരിതാശ്വാസ സാമഗ്രികളും 41 അംഗരക്ഷാ പ്രവർത്തകരുമായി ഇന്ത്യൻ വ്യോമസേനയുടെ 2 C-17 ഗ്ലോബ് മാസ്റ്റർ വിമാനങ്ങൾ വെനീസ്വലയിലേക്ക് തിരിച്ചു. അവിടെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് സംഘം ആവശ്യമായ പിന്തുണ നൽകും. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ വെനീസ്വലൻ സർക്കാരിനും ജനങ്ങൾക്കുമൊപ്പം ഇന്ത്യ തോളോട് തോൾ ചേർന്ന് നിൽക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. അതേസമയം വെനീസ്വലയിൽ ഉണ്ടായ ഇരട്ട ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 920 ഉയർന്നു. 3000 ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നവരെ കണ്ടെത്താനായി തിരച്ചിൽ തുടരുകയാണ്. ദുരന്ത സമയത്ത് ഇന്ത്യ പ്രഖ്യാപിച്ച ഐക്യദാർഢ്യത്തിനും അടിയന്തര സഹായങ്ങൾക്കും ഇടക്കാല പ്രസിഡന്റ് റോഡ്രിഗസ് നന്ദി അറിയിച്ചു. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇന്ത്യയിലെയും വെനീസ്വലയിലെയും ജനങ്ങൾക്കിടയിലുള്ള ശക്തമായ സഹകരണത്തിന്റെ പ്രതീകമാണ് ഈ സഹായമെന്നും അവർ കൂട്ടിച്ചേർത്തു. ഇറാനെതിരെ ശക്തമായ ആക്രമണം നടത്തി അമേരിക്ക. ഹോർമുസ് കടലിടുക്കിൽ ചരക്കു കപ്പലിന് നേരെ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഡ്രോൺ ആക്രമണത്തിന് മറുപടിയായാണ് ഈ നടപടിയെന്നാണ് അമേരിക്കയുടെ വിശദീകരണം. ഇറാന്റെ മിസൈൽ ഡ്രോൺ വിക്ഷേപണ കേന്ദ്രങ്ങളും തീരദേശ റഡാർ സംവിധാനങ്ങളുമാണ് US സെൻട്രൽ കമാൻഡ് ലക്ഷ്യമിട്ടത്. അതേസമയം അമേരിക്കൻ ആക്രമണത്തിന് ഇറാൻ നൽകുന്ന മറുപടി നിർണായകമായിരിക്കുമെന്ന് ഇറാന്റെ സൈനിക വക്താവ് ഇബ്രാഹിം അൽ ഫിഖാർ മുന്നറിയിപ്പ് നൽകി. അതിനിടെ ഒമാൻ തീരത്ത് ഒരു കണ്ടെയ്നർ കപ്പലിന് നേരെ മിസൈൽ ആക്രമണം ഉണ്ടായതായി ബ്രിട്ടീഷ് സൈന്യവും സ്ഥിരീകരിച്ചു. ഇസ്രയേലും ലെബനനും തമ്മിൽ സുസ്ഥിരമായ സമാധാനവും സുരക്ഷയും ലക്ഷ്യമിട്ടുള്ള കരാറിന് രൂപരേഖയായി. അമേരിക്കയുടെ മധ്യസ്ഥതയിലാണ് ചരിത്രപരമായ കരാർ രൂപീകരിച്ചതെന്ന് US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ അറിയിച്ചു. ഹിസ്ബുള്ള എല്ലാവിധ ആക്രമണങ്ങളും അവസാനിപ്പിക്കുന്നതിനും തെക്കൻ ലെബനനിൽ നിന്ന് പിന്മാറുന്നതിനും വിധേയമായിട്ടായിരിക്കും നിർദ്ദിഷ്ട വെടിനിർത്തൽ കരാർ നടപ്പാക്കുക. FIH പുരുഷ പ്രോ ലീഗ് ഹോക്കിയിൽ ഇന്ത്യയ്ക്ക് തകർപ്പൻ ജയം. ലണ്ടനിൽ നടന്ന മത്സരത്തിൽ പാകിസ്ഥാനെ 7-1 ഇന്ത്യ പരാജയപ്പെടുത്തിയത്. ഇന്ത്യ നാളെ ഇംഗ്ലണ്ടിനെ നേരിടും. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് ഐ മത്സരത്തിൽ നോർവെയ്ക്കെതിരെ ഫ്രാൻസിന് ജയം. 1-4 ഫ്രാൻസിന് ജയം. ഗ്രൂപ്പ് ഘട്ടത്തിലെ എല്ലാ മത്സരങ്ങളും ജയിച്ച ഫ്രാൻസ് 9 നോക്കൌട്ട് റൌണ്ടിലെത്തി. അതേസമയം ആദ്യ 2 മത്സരങ്ങൾ ജയിച്ച നോർവെയും നോക്കൌട്ട് ഘട്ടത്തിലേക്ക് കടന്നു. ഗ്രൂപ്പ് ഐയിലെ മറ്റൊരു മത്സരത്തിൽ ഇറാഖിനെ തകർത്ത് സെനഗൽ നോക്കൌട്ട് ഘട്ടത്തിലേക്ക് കടക്കാനുള്ള സാധ്യത നിലനിർത്തി. അതേസമയം ഗ്രൂപ്പ് ഘട്ടത്തിലെ 3 മത്സരങ്ങളും തോറ്റ ഇറാഖ് ടൂർണമെന്റിൽ നിന്ന് പുറത്തായി. ഗ്രൂപ്പ് എച്ചിൽ കേപ് വെർദെ, സൌദി അറേബ്യ, ഉറുഗേ, സ്പെയിൻ മത്സരം പുരോഗമിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സെയ്ഷൽ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ദേശീയ ദിനത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ മുഖ്യാതിഥിയാവും. MSME ദിനത്തോടനുബന്ധിച്ച് ഇന്ന് ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന ഉദ്യമി ഭാരത് സമ്മേളനത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിക്കും. രാജ്യത്തെ ആദ്യ സഹകരണ അധിഷ്ഠിത ടാക്സി സർവീസായ ഭാരത് ടാക്സി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്യും. വെനീസ്വലയിൽ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 1000 ഇന്ത്യയുടെ അടിയന്തര സഹായത്തിന് നന്ദി അറിയിച്ച് വെനീസ്വലൻ പ്രസിഡന്റ്. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വടക്കൻ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. FIH പുരുഷ പ്രോ ലീഗ് ഹോക്കിയിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യയ്ക്ക് തകർപ്പൻ ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
4: നന്മയുടെ വേറിട്ട ശബ്ദം ഇത് എന്റെ റേഡിയോ 91.2.

0: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജെ മോൾ, കരുനാഗപ്പള്ളി. റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
3: KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
4: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
5: ഈ മഴക്കാലത്ത് തുണി അലക്കം പോലൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തൊരു പാടാണ്.
6: ഒരു സൊല്യൂഷൻ ഉണ്ട്.
5: എന്ത് സൊല്യൂഷൻ?
6: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങിക്കിട്ടാനും ഇനി പാടുപെടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
7: ബിഗ് ബഡ്ജറ്റുള്ള വിവിധ കലാ സാമൂഹ്യ സാംസ്കാരിക പരിപാടികളിൽ നിങ്ങൾ കേൾക്കുന്ന വാക്കാണ് സീസൺ 8 സീസൺ 7 എന്നൊക്കെ പറഞ്ഞ്. ഇത് കഷ്ടപ്പാടും പ്രയാസവുമുള്ള പട്ടിണിക്കാരായ മനുഷ്യരെ സഹായിക്കുന്നതിനു വേണ്ടി നാം ഒരുമിച്ച് 8 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച വിശപ്പുരഹിത കരുനാഗപ്പള്ളി 9ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോ കുടുംബത്തിനും ഭക്ഷ്യധാന്യങ്ങൾ അവരുടെ വീടുകളിലേക്കും അവർ നേരിട്ട് തീം വാങ്ങിക്കൊണ്ടുപോകുന്ന ഉദാത്തമായ പരിപാടി. ജാതി മത രാഷ്ട്രീയ ഭേദങ്ങൾക്കപ്പുറത്ത് കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന വീടുകളെ സഹായിക്കാൻ, അത്തരം മനുഷ്യരെ ചേർത്ത് പിടിക്കാനാണ് ഈ പദ്ധതി. മുൻവർഷങ്ങളിൽ നിങ്ങൾ സഹായിച്ചതുപോലെ ഒറ്റയ്ക്കും കൂട്ടായും കുടുംബസമിതികളുടെയും കുടുംബയോഗങ്ങളുടെയും വാട്സപ്പ് ഗ്രൂപ്പുകളുടെയും ഒക്കെ പേരിൽ നിങ്ങൾക്ക് ഈ മനുഷ്യരെ സഹായിക്കാവുന്നതാണ്. ഒരു കുടുംബത്തിന് നൽകേണ്ടത് 1 വർഷത്തേക്ക് 10,000 രൂപയാണ്. നിങ്ങളുടെ സഹായങ്ങളും മറ്റു വിവരങ്ങളും എത്തിക്കേണ്ടത് എന്റെ റേഡിയോയുടെ സ്നേഹസേനയുടെ ഓഫീസിലേക്കും സുഹൃത്തുക്കളിലേക്കുമാണ്.
8: സമാനതകളില്ലാത്ത ഈ കാരുണ്യ പ്രവൃത്തിയിൽ ഒറ്റയ്ക്കോ കൂട്ടമായോ നിങ്ങൾക്കും പങ്കാളിയാകാം. അതിനായി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 9847-79987. മറ്റൊരു നമ്പർ 9846-76684. വിശപ്പടക്കാൻ കഴിയുക എന്നതിനപ്പുറം മഹത്തായ ഒരു പുണ്യം മറ്റൊന്നില്ല. ജീവിതം ഒരിക്കലേ ഉള്ളൂ. ജീവിച്ചിരിക്കുന്ന കാലയളവിൽ ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് ഏറ്റവും വലിയ ആത്മസംതൃപ്തി. വിശപ്പുരഹിത കരുനാഗപ്പള്ളിയിൽ പങ്കാളിയാകാൻ ഏവരോടും സ്നേഹപൂർവം അഭ്യർത്ഥിക്കുന്നു.
9: ഇഷ്ടപ്പെട്ട മനോഹര ഗാനങ്ങൾക്കായി ട്യൂൺ ചെയ്യൂ എൻ്റെ റേഡിയോ 91.2.

0: മഹിമഗണം മധുവനമാകെ തരളമാം പരിമളം.
1: നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

ഗുഡ് മോർണിംഗ്, ഇത് എന്റെ റേഡിയോ 91.2 സാറ്റർഡേ സ്പെഷ്യൽ ഗ്രീറ്റിംഗ്സിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്ന് കൂടെ ഉള്ളത് ആർജെ നിതിനാണ്. പ്രിയ ശ്രോതാക്കളെ, ജീവിതം എന്നത് ആഗ്രഹങ്ങളുടെയും പ്രതീക്ഷകളുടെയും സ്വപ്നങ്ങളുടെയും ഒരു മനോഹരമായിട്ടുള്ള യാത്രയാണ് അല്ലേ? ഓരോ ദിവസവും നാം എന്തെങ്കിലും ഒന്ന് നേടണം, എന്തെങ്കിലും ഒന്ന് മാറ്റാനും ഒക്കെ ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇന്നൊരു നിമിഷം നമ്മൾ ആ ഭാവനയ്ക്ക് ചിറകൾ നൽകാൻ പോവുകയാണ്. ഒരു മാന്ത്രിക ശക്തി നിങ്ങളുടെ മുന്നിലെത്തി നിങ്ങൾക്ക് രണ്ട് വരങ്ങൾ നൽകും. ആ മാന്ത്രശക്തി ഞാനാണ്. എനിക്ക് കുറച്ച് വരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് രണ്ട് വരങ്ങൾ തരും. അപ്പോൾ ആ വരങ്ങൾ നിങ്ങൾ എങ്ങനെ തിരഞ്ഞെടുക്കും, അതായത് ആ വരങ്ങൾ നിങ്ങൾ എന്തൊക്കെയാണ് തിരഞ്ഞെടുക്കുന്നതെന്നാണ് ഇന്നത്തെ നമ്മുടെ ടാസ്ക്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് രണ്ട് വരങ്ങൾ നൽകാൻ പോവാണ്. ഇന്നത്തെ നമ്മുടെ ഗ്രീറ്റിംഗ്സിലെ വിഷയം ഇതാണ്. ഞാൻ എല്ലാവർക്കും രണ്ട് വീതം വരങ്ങൾ നൽകും. ആ വരങ്ങൾ നിങ്ങൾ എന്തൊക്കെയാണ് ആഗ്രഹിക്കുന്നത്, അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, അതാണ് നിങ്ങൾ ഞങ്ങളോട് പങ്കുവെക്കേണ്ടത്. പങ്കുവെക്കാനായിട്ട് വിളിക്കൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 9544700912. ഇപ്പം നിങ്ങൾ വേഗം തന്നെ വിളിച്ചോളൂ. നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ എങ്ങനെ ആലോചിക്കാനുള്ള സമയം ഞാൻ തരാം. കുറച്ച് പാട്ട് കേട്ട് നമുക്ക് തിരിച്ചു തരാം. അപ്പോഴത്തേക്കും നിങ്ങൾ ആലോചിച്ചിട്ട് വേഗം തന്നെ വിളിച്ചോളൂ.

0: ഹായ്, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ, ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
5: ശ്വാസകോശ രോഗങ്ങൾക്ക് ഇനി അത്യാധുനിക പരിചരണം. കരുനാഗപ്പള്ളി AM ഹോസ്പിറ്റലിൽ പ്രമുഖ പൾമണോളജിസ്റ്റ് ഡോക്ടർ ശ്രീനാഥൻ നായരുടെ OP സേവനം June 1 മുതൽ രാവിലെയും വൈകിട്ടും ലഭ്യമാണ്. ന്യൂമോണിയ, TB, ആസ്മ, അലർജി രോഗങ്ങൾക്ക് അലർജി ടെസ്റ്റിംഗ്, PFT, ICU തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങളോടെ AM ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
6: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
7: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
6: അപ്പൊ പഴയ ചോയ്സോ?
7: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
6: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
7: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
6: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
7: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
6: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.

യെസ് നമ്മളങ്ങനെ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് എൻഡ്രോയിഡിനേറ്റ് 1.2 സാറ്റർഡേ സ്പെഷ്യൽ ഗ്രീറ്റിംഗ്സ് ആണ്. ഇന്ന് ഗ്രീറ്റിംഗ്സിൽ കൂടെ ഉള്ളത് ആർജെ നിധിൻ ആണ്. അപ്പോൾ നമ്മൾ ഒരു വിഷയം തന്നിരുന്നു, വിഷയം എന്താന്ന് മനസ്സിലായോ എന്ന് എനിക്കറിയത്തില്ല. എന്നിരുന്നാൽ കൂടി ഞാൻ ഒന്നുകൂടെ പറയാം. അതിനു മുമ്പ് ഞാനൊരു 90 കിഡ്സ് ആണ്. അപ്പോൾ ഞാൻ എൻ്റെ കൊച്ചുനാളിൽ ഞാൻ കുറേ സീരിയൽസൊക്കെ കണ്ടിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ അലാബുദ്ദീൻ്റെ അത്ഭുത വിളക്ക്, അതേപോലെ മൈഡിയർ കുട്ടിച്ചാത്തൻ, ഗണപതി, മഹാഗണപതി, അങ്ങനെ കുറേ സീരിയൽസ് ഞാൻ കണ്ടിട്ടുണ്ട്. അതിനകത്തെല്ലാം ഇതേപോലെ വരങ്ങൾ കൊടുക്കുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ അന്ന് ഞാൻ ആഗ്രഹിച്ചാണ്, എനിക്കൊരു വരം കിട്ടിയിരുന്നു, ഈ കുറച്ച് വരങ്ങൾ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് നേടാറുണ്ടല്ലോ അങ്ങനെ. പക്ഷേ എനിക്കിന്ന് വരം കിട്ടിയിട്ടില്ല ഇതുവരെ. പക്ഷേ ഇന്ന് എനിക്ക് കൊടുക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗ്യം ഞാൻ ഇന്ന് മാക്സിമം ഉപയോഗിക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വരങ്ങൾ വേണമെങ്കിൽ വേഗം തന്നെ വിളിച്ചോളൂ ഗ്രീറ്റിംഗ്സിലേക്ക്. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 954-7000902. നിങ്ങൾ ആ വരം എങ്ങനെ ഉപയോഗിക്കുന്നു, ഉപയോഗപ്രദമായിട്ടുള്ള രീതിയിൽ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഇവിടെ കാത്തിരിക്കുകയാണ് നിങ്ങളുടെ കോളുകൾക്കായിട്ട്. പക്ഷേ അതിനു മുമ്പ് ഞാൻ ഒരു പാട്ട് പാടും. ആ പാട്ടാണ് ഞാൻ പാടാൻ പോകുന്നത്. ഈ പാട്ടെങ്കിലും കേട്ട് നിങ്ങൾ വിളിക്കുമെന്ന പ്രതീക്ഷയിൽ, നിങ്ങളുടെ വരങ്ങൾ നിങ്ങൾ ഉപയോഗിക്കും, വരങ്ങൾ വാങ്ങിക്കാനായിട്ട് നിങ്ങൾ വിളിക്കുമെന്ന പ്രതീക്ഷയിൽ ഞാൻ കാത്തിരിക്കുകയാണ്. നിങ്ങൾ വേഗം വിളിക്കണം കേട്ടോ. ഞാനിപ്പോൾ പാട്ട് പാടാൻ പോവാണ്. ലിറിക്സ് എടുക്കട്ടെ. അവൾ വരും.

ചാരേ തൂവൽ വീശും വെൺപ്രാവിൻ, മന്ത്രണം കേൾക്കുവാൻ ഒഴുകാനുള്ളിലെ തെന്നതി, വിടരാനുള്ളിലെ വെൺമതി, ഒഴുകാനുള്ളിലെ തെന്നതി, വിടരാനുള്ളിലെ വെൺമതി.

0: ഈ പാട്ട് പാടി ഞാൻ എന്റെ സ്വന്തം ഇഷ്ടത്തിലല്ല, ഒരു പ്രേക്ഷകന് അതായത് സിബി മാരേഴ്ത്തോട്ടം എനിക്ക് അയച്ച മെസ്സേജിൽ നിന്നാണ് ഒരു പാട്ട് പാടു ബ്രോ എന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പാട്ട് പാടിയത്. അപ്പോൾ നിങ്ങൾ വേഗം തന്നെ വിളിച്ചോളൂ ഗാനമഞ്ജരിയിൽ. ഓ ഗാനമഞ്ജരി പോലോ, ഇത് ഗ്രീറ്റിംഗ്സ് ആണ്, സാറ്റർഡേ സ്പെഷ്യൽ. അപ്പോൾ ഗ്രീറ്റിംഗ്സിലേക്ക് വേഗം തന്നെ വിളിച്ചോളൂ. നിങ്ങൾക്ക് കിട്ടുന്ന വരം നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് അറിയാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. വരങ്ങൾ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം അല്ലേ? അതായത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടി ഉപയോഗിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടി ഉപയോഗിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രണയത്തിന് വേണ്ടി ഉപയോഗിക്കാം അല്ലേ, നിങ്ങളുടെ പ്രണയ സാഫല്യത്തിന് വേണ്ടി, അല്ലെങ്കിൽ നിങ്ങളുടെ എന്താണ് ഇപ്പം എന്താ പലർക്കും പല ആഗ്രഹങ്ങളല്ലേ. അപ്പോൾ അതൊക്കെ നടത്താനായിട്ട് നമുക്കൊരു വരം കിട്ടിക്കഴിഞ്ഞാൽ, എനിക്കൊരു വരം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ കുറേ കാര്യങ്ങൾ ചോദിക്കും. ചിലപ്പോൾ ആദ്യമേ ഒരു കാറായിരിക്കും ഞാൻ ചോദിക്കുന്നത്, ചിലപ്പം എന്തായിരിക്കും, അങ്ങനെ പലതും ഞാൻ ചോദിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ആഗ്രഹം, എന്ത് കിട്ടാനാണ് ആഗ്രഹം, അത് ഞാൻ ഇന്ന് ഞാൻ സാഹചര്യത്തില്ല, നിങ്ങൾ ആ ആഗ്രഹം പറയുക. ഇതാ നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോകാം. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം. ഇത് ആരാണ് സംസാരിക്കുന്നത്? നിമ്മി. എവിടെ നിന്നാണ് വിളിക്കുന്നത്?
1: ഞാൻ പടിഞ്ഞാറക്കര.
0: നിമ്മി, ഇന്നത്തെ വിഷയം എന്താണെന്ന് അറിയാവോ നിമ്മിക്ക്?
1: ഇല്ല, ഞാൻ വിഷയം കേട്ടില്ലായിരുന്നു.
0: കേട്ടില്ല. അതായത് നിമ്മി, ഇന്ന് ഞാൻ എനിക്ക് കുറച്ച് വരങ്ങൾ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ. അപ്പോൾ അതിനകത്ത് രണ്ട് വരം ഞാൻ നിമ്മിക്ക് തരും. അപ്പോൾ അതിൽ ഏത് എന്തൊക്കെയാണ് നിമ്മിക്ക്, ആ രണ്ട് വരങ്ങളിൽ എന്തൊക്കെയാണ് നടക്കാൻ ആഗ്രഹം നിമ്മിക്ക്? അതല്ല, ഞാൻ ഇപ്പം നിമ്മി ആഗ്രഹിക്കുന്ന രണ്ട് കാര്യങ്ങൾ നടക്കാനുള്ള വരമാണ് ഞാൻ തരുന്നത്. രണ്ട് കാര്യങ്ങൾ. അങ്ങനെ ആ നടക്കാൻ ആഗ്രഹിക്കുന്ന രണ്ട് കാര്യങ്ങൾ പറയുമോ നിമ്മി? അദ്ദേഹത്തിന് രണ്ടെണ്ണം ചൂസ് ചെയ്യൂ. നടക്കാൻ ഏറ്റവും ആഗ്രഹിക്കുന്ന രണ്ട് കാര്യങ്ങള് നമ്മുടെ ബക്കറ്റ് ലിസ്റ്റ് കാണത്തില്ല, നമുക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യണം, അവിടെ പോണം എന്നൊക്കെ പറയുന്ന.
1: അങ്ങനെയൊന്നും പോണമൊന്നുമില്ല, എനിക്ക് ട്രിപ്പിനൊന്നും പോകാൻ പറ്റത്തില്ല, ഞാൻ വേണം വെക്കുക, അതുകൊണ്ട് എനിക്ക് അത് പറ്റത്തില്ല. എനിക്ക് അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നുമില്ല, എനിക്ക് കുറെ പൈസ
0: വേണം. നല്ല ആഗ്രഹമാണ്,
1: ജോലിക്കെത്തുമ്പോഴും സുഖമായിട്ടിരുന്ന്.
0: അത് ഒന്നാമത്തെ ആഗ്രഹം.
1: പിന്നെ വലിയൊരു വീട് വേണം, സ്വന്തമായിട്ട്
0: വലിയൊരു വീട് വേണം. ഓക്കെ, അപ്പൊ ഈ രണ്ടാഗ്രഹം, അത് കൊറേ പണം കിട്ടുമ്പോ എന്തായാലും നിമ്മിക്ക് അത് വാങ്ങിക്കാൻ വെക്കും. അപ്പൊ ഒരു ഒരു ആഗ്രഹം മാത്രം വെറുതെ കളയാതെ, അച്ഛാ ഒരു വരം നിമ്മി വെറുതെ കളയാതെ അടുത്തൊരു വരം ചോദിക്കൂ.
1: ആഗ്രഹങ്ങളില്ലാത്തൊരു
0: മനുഷ്യന്
1: ജോലി, വീട്, പൈസ
0: ഇത് മൂന്നെണ്ണേ ഉള്ളു. പൈസ കിട്ടി കഴിഞ്ഞാ നിമ്മി ഈ
1: മറ്റൊരെണ്ണം കിട്ടും
0: ആണല്ലേ. അപ്പോൾ നിമ്മിയുടെ വരങ്ങൾ ആഗ്രഹങ്ങൾ ഇത് ഈ മൂന്നെണ്ണമാണ്, ജോലി, പൈസ, വീട് അല്ലേ? ഓ വളരെ നല്ല. അപ്പോൾ നല്ലൊരു ശനിയാഴ്ച നേരെയാണ് നിമ്മി കേട്ടോ. അപ്പൊ വിളിച്ചതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം.
1: ഓക്കെ
0: ഓക്കെ ശരി. അപ്പോൾ നിമ്മിയായിരുന്നു നമ്മളെ വിളിച്ചത്. നിമ്മിയുടെ ആഗ്രഹം മൂന്നാഗ്രഹങ്ങളാണ് പറഞ്ഞത്, രണ്ടാഗ്രഹങ്ങളെ നമുക്ക് പറ്റത്തുള്ളൂ, നമ്മൾ രണ്ട് വരങ്ങളെ നമ്മൾ കൊടുക്കത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു വരം കിട്ടിക്കഴിഞ്ഞാൽ നടക്കാൻ ആഗ്രഹിക്കുന്ന കുറെ കാര്യങ്ങൾ കാണും. അപ്പോൾ ആ കാര്യങ്ങൾ ഞങ്ങളോട് പങ്കുവെക്കൂ. ഇത് നമുക്ക് മറ്റൊരു കോളും ഉണ്ട്. ഹലോ ഹലോ
2: മോനെ,
0: നമസ്കാരം. ഇത് ആരാണ് സംസാരിക്കുന്നത്? അല്ല പറഞ്ഞോളൂ, നമ്മളെ പ്രേക്ഷകർക്ക് അറിയുമ്പോ ഇത് ആരാണ് സംസാരിക്കുന്നത്?
2: പ്രേക്ഷകർക്ക് എന്താ അറിയാം, അവർക്ക് എന്താ അറിയാം.
0: അതല്ല പറ,
2: ഞാൻ തന്നേറ്റി വിജയൻ.
0: ആ വിജയൻ എന്നാ? ആ പറഞ്ഞോളൂ, ഇന്ന് എന്ത് ആഗ്രഹമാണ്? രണ്ട് വരം ഞാൻ തരും, ആ രണ്ട് വരത്തിനുള്ള ആഗ്രഹങ്ങൾ പറഞ്ഞോളൂ. നടക്കാൻ ആഗ്രഹിക്കുന്ന
2: എനിക്ക് ആരോഗ്യവും ആവതും വേണം.
0: ഓ നല്ല
2: ഒരെണ്ണം.
0: ആ
2: പിന്നെ ആവത്തായിട്ട് കിടന്ന് നമ്മളെ മറ്റൊരുത്തരം ബുദ്ധിമുട്ടിക്കരുത്.
0: അല്ല ആരോഗ്യവും ഇതും കിട്ടിക്കഴിഞ്ഞ പിന്നെ നമ്മളങ്ങനെ ബുദ്ധിമുട്ടിക്കത്തില്ലല്ലോ.
2: പിന്നെ ഒരാഗ്രഹമുണ്ട്, എന്റെ കൊച്ചുമക്കളുടെ കല്യാണം ഒന്ന് കണ്ട് സന്തോഷിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇത് രണ്ടുമാണ് എന്റെ ആഗ്രഹം.
0: ഓക്കെ, കൊച്ചുമക്കളെ അടുത്ത് വേഗം തന്നെ പറഞ്ഞോളൂ, എനിക്ക് നിങ്ങൾ കല്യാണം കഴിക്കും, നിങ്ങളുടെ കല്യാണം കാണാൻ എനിക്ക് ആഗ്രഹമുണ്ടെന്ന്.
2: ആഗ്രഹമുണ്ട്, കൊച്ചുമക്കള് നിൽക്കുന്നിടത്തൊക്കെ ഒന്ന് പോണോന്നും ആഗ്രഹമുണ്ട്.
0: കൊച്ചുമക്കള് എത്ര വയസ്സുണ്ട് കൊച്ചുമക്കൾക്ക്? ആയി എന്നാ പറയൂ, അങ്ങനെ പറയാൻ പാടില്ല. എന്നാലേ അവരുടെ ഇഷ്ടമാണ് കിട്ടുന്നത്. ആണല്ലേ, എന്നാ വേഗത്തിന് കിട്ടാൻ പറയാം.
2: നമ്മള് നടക്കണ്ട, പിള്ളേരിങ്ങനെ നടന്ന് ഇപ്പൊ പിള്ളേരൊപ്പിച്ചോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മള് വലയി.
0: ആ അത് നല്ല കാര്യമല്ലേ, നിങ്ങൾ കിടന്ന് ബുദ്ധിമുട്ടുണ്ടല്ലോ.
2: ഞങ്ങള് ബുദ്ധിമുട്ടുണ്ട്, അത് എന്റെ പിള്ളേരെല്ലാം പ്രായം കഴിഞ്ഞ് എത്രയോണ്ണ വീട്ടിൽ നിൽക്കുന്നത്. ഇപ്പൊ ഞങ്ങള് നോക്കിയിട്ട് ഇതൊരു നല്ല അവസരമാണ്. കാരണം കൂടെ പഠിക്കുന്ന പിള്ളേരാകുമ്പോ അവരാദ്യം
0: പരസ്പരം അറിയുന്നുണ്ട് കാര്യങ്ങൾ,
2: പരസ്പരം അവര് പങ്കുവെച്ച് അവര് നമ്മളോട് വന്ന് പറഞ്ഞ് അതായത് അവര് പിടിച്ചോണ്ട്
0: ഓടുന്നുണ്ട്.
2: ഞാനെല്ലാ ആളിനെ കണ്ട് എനിക്ക് നിങ്ങളത് നടത്തി തരണം.
0: അങ്ങനെ കുട്ടികൾ വന്ന് പറയുമ്പോൾ അത് നടത്തി കൊടുക്കാനുള്ള ബാധ്യത നിങ്ങൾക്കും ഉണ്ട്.
2: ഇല്ലെന്ന് വരില്ലേ മോനെ,
0: കാരണം നിങ്ങൾ നടത്തി കൊടുക്കും പ്രതീക്ഷയിലാണ് അവരെന്ന് പറയുന്നത്.
2: അവര് സന്തോഷിച്ചൊക്കെ ആയിരിക്കും വരുന്നത്. അവിടെ നമ്മള് സാമ്പത്തികം, അവരുടെ സമാധാനം നമ്മള്
0: കണ്ടപ്പോ.
2: പിന്നെ അവരുടെ ഇഷ്ടത്തിന് അവരൊരു ബന്ധം കൊണ്ടുവരുമ്പോ അവര് നടത്തി കൊടുത്ത നല്ലായാലും നല്ലായാലും അവര് തെരഞ്ഞെടുത്തതാ. പിന്നെ ജീവിക്കുന്നത് അവരുടെ ഉത്തരവാദിത്തമാണ്.
0: അതെ,
2: രണ്ടുപേരും സന്തോഷമായിട്ട് ജീവിക്കണം.
0: അതെ അതെ,
2: അതേ ഉള്ളു. അല്ലാതെ നിങ്ങള് അവര് പണം ഇല്ല, മറ്റേതില്ല, നമ്മള് പലരും പണം കൊണ്ടുപോകണം
0: ജീവിക്കാൻ
2: വേണ്ടി. നമുക്കെല്ലാം
0: വേണം,
2: അത് അവര് കണ്ടെത്തിക്കണം.
0: അതെ,
2: അതാ ഞാൻ ആഗ്രഹിക്കുന്നത്.
0: അപ്പൊ കൊച്ചുമക്കെ എടുത്ത് വേഗം തന്നെ പറഞ്ഞോ കേട്ടോ.
2: അല്ല അതൊക്കെ ഞാൻ
0: പറഞ്ഞിട്ടുണ്ട്.
2: കൊച്ചുമോ വന്ന് ഇത് പറയും, പറഞ്ഞ് ഞങ്ങള് ഷെയർ ചെയ്ത് ഞങ്ങള് പോയി. അപ്പൊ അവർക്കൊരു സാമ്പത്തിക ഇതൊക്കെ ഉണ്ട്, നമുക്ക് സാമ്പത്തികല്ല, നമുക്ക് കൊച്ചൊക്കെ. നമ്മുടെ മക്കള് എങ്ങനെ ജീവിച്ച് സന്തോഷിച്ച് കാണണമെന്നാണ് നമ്മുടെ ആഗ്രഹം. നമ്മുടെ സമ്പത്ത് ഒന്നും ഒന്നിനും അല്ല, സമ്പത്ത് വേണം, നമ്മൾ വേണ്ടെന്നും പറയുന്നില്ല. അത് അവർക്ക് ജീവിക്കാന്, അത് അവര് നമ്മൾ ഞങ്ങൾ ഷെയർ ചെയ്തോളൂ.
0: അതെ അതെ, അപ്പോൾ അമ്മയുടെ ആഗ്രഹങ്ങളെല്ലാം നടക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ
2: ഇതോടൊന്ന് പറയട്ടെ,
0: പറഞ്ഞു
2: കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും ശരിയായാലും തെറ്റായാലും ഓരോരുത്തർക്കും തിരുത്താം. എനിക്ക് കിട്ടുന്ന അവസരം വേറൊരാള് വരണമെന്നില്ല, വേറെ ഓരോരുത്തർക്കും ഓരോരോ ആവശ്യമാണ്. നേരത്തെ ഒക്കെ എനിക്കുള്ള വലിയ ആഗ്രഹം എന്താണെന്ന് അറിയാം, എനിക്ക് സ്വന്തമായിട്ടൊരു വീട്.
0: വീട്
2: എന്റെ കാരണം പറയുന്നത് ഞാൻ വാടക വീട്ടിലല്ല, എന്റെ മക്കളെ മുന്നിനെയും കെട്ടിച്ച് അവര് സന്തോഷമായിട്ട് ഓരോ വീട്ടുകളിൽ കഴിയുമ്പോ ഞാൻ അവരുടെ കൂടെ കറങ്ങി കിടന്നതാ. അപ്പൊ എനിക്കതൊരു സുഖമായിട്ട് തോന്നിയില്ല. അപ്പൊ എനിക്ക് ദൈവത്തിനോട് എപ്പോഴും ഞാൻ കരഞ്ഞു പറയുന്ന എനിക്ക് സ്വന്തം ഒരു വീട്, അത് എനിക്ക് ദൈവം സ്വപ്നം കണ്ടതുപോലെ അവസാനഘട്ടം എന്റെ 70-ാം വയസ്സിലായി നടന്നു. എന്റെ മക്കൾക്കെല്ലാം ഒക്കുന്നത് പോലെ, സമ്പന്നരല്ലെങ്കിലും കൂലിപ്പണിക്കാരെയും ഒരുവിധം മാന്യമായിട്ട് ജീവിക്കാനുള്ള എല്ലാവർക്കും കൊടുത്ത് അവര് സ്വസ്ഥതയാക്കി, എനിക്കും ഇപ്പൊ സ്വസ്ഥതയാണ്. അപ്പൊ കേൾക്കുന്നവർക്കെല്ലാം ഓരോരോ അഭിപ്രായമുണ്ട്, എല്ലാ ശ്രോതാക്കൾക്കും ഉണ്ട് സന്തോഷം. പിന്നെ എന്റെ പത്മജാമ്മ ഇപ്പൊ കയറി വരും, കഴിഞ്ഞ ആഴ്ച പുഷ്പി പത്മജാമ്മയൊക്കെ പാടിപ്പാടി കൊടുക്കുന്ന പറഞ്ഞില്ല.
0: അപ്പൊ വിളിച്ചതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം അമ്മേ. അപ്പൊ ആഗ്രഹങ്ങളെല്ലാം നടക്കട്ടെ. ഓക്കെ, അപ്പോൾ ഇതേപോലെയാണ് നിങ്ങൾക്കും ഇതേപോലൊരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന നിങ്ങളുടെ നടക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം ഞങ്ങളോട് പങ്കുവെക്കുവാനായിട്ട് വിളിക്കൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 9544470092. ഇപ്പോൾ നമുക്ക് കുറച്ച് പാട്ട് കേട്ട് തിരിച്ചു വരാം.

0: ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: വെറുതെ ജിമ്മി പോയി വർക്ക്ഔട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
5: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
6: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
7: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
8: ഈ മഴക്കാലത്ത് തുണി അലക്കുമ്പോഴൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തൊരു പാടാണ്.
9: ഒരു സൊല്യൂഷൻ ഉണ്ട്.
8: എന്ത് സൊല്യൂഷൻ?
9: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങിക്കിട്ടാനും ഇനി പാടുപെടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.

0: യെസ് നമ്മളങ്ങനെ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് എൻ്റെ റേഡിയോ 91.2 സാറ്റർഡേ സ്പെഷ്യൽ ഗ്രീറ്റിംഗ്സ് ആണ്. ഇന്ന് ഗ്രീറ്റിംഗ്സിൽ കൂടെ ഉള്ളത് അർജുൻ നിതിനാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് നമുക്ക് കുറേ ആഗ്രഹങ്ങളെ കാണും അല്ലേ. ആ ആഗ്രഹങ്ങളൊക്കെ നമുക്കൊരു ഒരു എന്താ ഒരു വരം തന്നു കഴിഞ്ഞാൽ നടന്നാൽ എന്ത് നല്ല ഭംഗിയായിരിക്കും അല്ലേ. ആ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊരു വരത്തിലൂടെയൊക്കെ നടക്കുക. എന്ത് ഇങ്ങനെ ഒരു വെള്ളം ഞൊടിക്കുന്ന സെക്കൻഡ് കൊണ്ട് ആ ആഗ്രഹങ്ങളൊക്കെ സാഫല്യപ്പെടുന്നു. നല്ലതായിരിക്കും. ഇപ്പൊ നമുക്കൊരു കോൾ ഉണ്ട്, കുറെ നേരമായിട്ട് വിളിക്കുകയാണ്, നമുക്ക് ആ കോൾ എടുക്കാം. ഹലോ
1: ഹലോ നിതിൻ കുട്ടാ.
0: ഹലോ നമസ്കാരം, ആരാണ് സംസാരിക്കുന്നത്? ഹലോ
1: ഹലോ സിന്ധു അമ്മ.
0: ആ സിന്ധു അമ്മ, കുറെ നേരമായിട്ട് വിളിക്കുന്നുണ്ടായിരുന്നു അല്ലേ.
1: രണ്ട് പാട്ട് കഴിഞ്ഞ് മൂന്നാമത്തെ പാട്ടിലോട്ട് പോയി.
0: ഓ പറഞ്ഞോളൂ സിന്ധുമ്മ, എന്നത്തെ വിഷയം ഏതെന്ന് അറിയാമോ സിന്ധുമ്മക്ക്?
1: അത് സിന്ധുമ്മക്ക് അറിയാം, സാങ്കല്പികമല്ല. എന്നാലും വരം തരും, അപ്പൊ ആ വരം ഒന്ന് ചോദിക്കാമെന്ന്
0: വിചാരിച്ചു. വരം ഞാൻ തന്നിരിക്കുന്നു, വരം പറഞ്ഞോളൂ. ഏത് വരമാണ് സിന്ധുമ്മ തിരഞ്ഞെടുക്കുന്നത്?
1: എത്ര വരം തരും?
0: രണ്ടെണ്ണം. രണ്ടെണ്ണം മാത്രം തരും? അതെ അതെ, ആ രണ്ടു വാരത്തിനുള്ളിൽ സിന്ധുമ്മക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കണം. അങ്ങനെ വരുന്നില്ല, നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്.
1: ഞാൻ വരം ചോദിച്ചോട്ടെ? നമുക്ക് ഈ ജന്മത്തിന് നടക്കത്തില്ലെന്ന് എനിക്കറിയാം, എന്നാലും വരത്തിലൂടെ നടക്കുമല്ലോ.
0: ആ അതെ അതെ, വരത്തിലൂടെ നമുക്ക് നടത്താം.
1: അപ്പം എനിക്കൊരു ആഗ്രഹമുണ്ട്, നമ്മൾ ഇനിയിപ്പം എനിക്ക് ഒന്നും കൂടെ ചെറുപ്പമാകണം.
0: അത് എല്ലാവർക്കും ഉള്ള ഒരു ആഗ്രഹമാണ് സിന്ധുമ്മ. എനിക്കും ഉണ്ട് ആഗ്രഹം, എന്റെ കൊച്ചു പരുവത്തിലോട്ടൊന്ന് പോകണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. അപ്പൊ സിന്ധുമ്മക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടല്ലേ?
1: ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. എന്താന്ന് പറഞ്ഞാൽ അതിന് കിട്ടാത്ത ഒരു ആഗ്രഹം നമുക്ക് ഈ ജന്മത്തിൽ നമുക്ക് പറ്റത്തില്ല.
0: അതെ,
1: അപ്പൊ നമുക്ക് അടുത്ത ജന്മവും നമ്മളാണെന്ന് പോലും അറിയാൻ പറ്റുന്നില്ലല്ലോ, നമ്മൾ ഇനി ജനിക്കുവോ.
0: അതെ,
1: അതുകൊണ്ട് എനിക്ക് ഈ ജന്മത്തെ എനിക്ക് ഒന്നും
0: കൂടെ ചെറുപ്പം പോകണം. അതെ അതെ,
1: ഒത്തിരി ചെറുപ്പമാണ്, ഒരു 5 വയസ്സ് തൊട്ട് ഒരു 18 വയസ്സ് വരെ
0: ആകണം.
1: ഓക്കെ, എന്ന് പറഞ്ഞാൽ എനിക്ക് കോളേജിലൊന്നും എത്താൻ കഴിഞ്ഞിട്ടില്ല, തോറ്റോര് പഠിച്ചു. അപ്പൊ എനിക്ക് കോളേജിൽ പഠിക്കണം, എനിക്ക് 5 വയസ്സുള്ള കുട്ടിയാവണം, പാറിപ്പറന്ന് നടക്കണം, പിന്നെ ഇത്ര ഈ 18 വയസ്സ് എനിക്ക് പാട്ടുകാരിയാകണം, പാട്ട് പഠിക്കണം, അങ്ങനെയൊക്കെ ആഗ്രഹമുണ്ട്. അപ്പൊ അത് ഒരു വരമായിരുന്നു.
0: ഇനി അടുത്ത വരം എന്താണ്? അടുത്ത വരം കിട്ടിക്കഴിഞ്ഞാൽ രണ്ടാമത് ഒരു വരം കൊണ്ട് അതിന്റെ ആഗ്രഹം എന്താണ്? ആ വരം എങ്ങനെ എന്താ ആഗ്രഹമാണ് സാധിക്കേണ്ടത്?
1: അപ്പൊ എനിക്ക് സുഖമായിട്ടും സന്തോഷമായിട്ടും എനിക്ക് നല്ലോണ്ട് സുഖത്തിൽ കിടന്ന് ഉറങ്ങാം. ആ ഉറക്കത്തെ എന്നെ ഒരു കൊതുപോലും കഴിക്കരുത്.
0: അങ്ങനെ പോലും എന്നെ ഡിസ്റ്റർബ് ചെയ്യരുതല്ലേ.
1: അതെ
0: അതെ, ഒരു വരവും കൂടെ ചോദിക്കേ. ഇപ്പൊ ഒരു വരവേ ആയുള്ളു.
1: അപ്പം കുറച്ച് പണം വേണം.
0: ആ പൈസ വേണം. ഓ, ഇന്ന് എല്ലാവർക്കും പണമാണല്ലോ വേണ്ടത്.
1: അതെ അതെ, ആ പണം നമുക്ക് തന്നാ നമുക്കത് സമാധാനമായിട്ട് വിനിയോഗിക്കാൻ കൂടി ഒരു വരം തരണം.
0: അത് മൂന്നാമത്തെ വരാം, അത് വരത്തില്ല കേട്ടോ. പണം ഉണ്ടെങ്കിൽ സമാധാനം നമ്മുടെ കൂടെ കാണത്തില്ല എന്നാണ് പറയുന്നത്.
1: സമാധാനം വേണം, അല്ലാതെ പറ്റത്തില്ല, അത് നമുക്ക് പറ്റത്തില്ല. പണം ഉണ്ടെങ്കിൽ നമുക്ക് സമാധാനമായിട്ട് നമുക്കത് കൈകാര്യം ചെയ്യാനും കൂടെ
0: ഒരു
1: ഭാഗ്യം വേണം, ഒരു ഭാഗ്യം വേണം.
0: പണം വന്നിങ്ങനെ ടെൻഷൻ ആണേ
1: ടെൻഷൻ പറ്റത്തില്ല, നമ്മൾ പാവത്തുങ്ങാണ്. നമുക്ക് ഇത്തിരി പണവും കൂടെ ഉണ്ടെങ്കിലേ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സാധിക്കാനുണ്ട്.
0: അതെ
1: അതെ, പിന്നെ അപ്പൊ നമുക്ക് ആ പണം ഉണ്ടെങ്കിൽ, നമുക്ക് പണം കയ്യിലുണ്ടെങ്കിൽ നമുക്ക് അയ്യോ പണം ഉണ്ടല്ലോ, ഇത് എവിടെ സൂക്ഷിക്കും, അല്ലെങ്കിൽ
0: ആരെങ്കിലും അടിച്ചോണ്ട് പോവോ എന്നൊക്കെ ഒരു പേടിയാണല്ലേ.
1: അതെ അതെ, അപ്പൊ നമുക്ക് തന്നെ ഒരു സമാധാനം വേണം, പണവും കൂടെ കൈകാര്യം ചെയ്യാൻ ഒരു സമാധാനം വേണം. നമ്മളെ ആരും
0: അങ്ങനെയും
1: കൂടെ ആഗ്രഹമുണ്ട്.
0: അപ്പൊ സിന്ധുമ്മയുടെ ആഗ്രഹം നടക്കട്ടെ, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്
1: കേട്ടോ. ഓക്കെ പോലെ, അതുപോലെ തന്നെ ഇന്ന് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു കേട്ടോ.
0: സിന്ധുമ്മയ്ക്ക് നല്ലൊരു ദിവസം ആശംസിക്കുന്നു. വിളിച്ചതിന് ഒരുപാട് ഒരുപാട് സന്തോഷം. സംസാരിക്കാൻ പറ്റുന്നു, സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ സുന്ദമ്മ, ഓക്കെ
1: വരം
0: ഉറപ്പായിട്ടാണ് സുന്ദമ്മ നോക്കിയിരുന്നു, ഉറപ്പായിട്ടും കിട്ടിയിരിക്കും ഈ വരമൊക്കെ കേട്ടോ. തരാം തരാം. ഓക്കെ ശരി സുന്ദമ്മ, ഓക്കെ ഓക്കെ. അപ്പോൾ സിന്ധുവമ്മയാണ് വിളിച്ചിരുന്നത്, സിന്ധുവമ്മയുടെ ആഗ്രഹമാണ് സിന്ധുവമ്മ പറഞ്ഞത്. ഇതേപോലെ നിങ്ങൾക്ക് ആഗ്രഹങ്ങളൊക്കെ കാണും, നിങ്ങളുടെ നിങ്ങൾക്കൊരു വരം കിട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെ ആയിരിക്കണം നടക്കേണ്ടത് എന്നൊക്കെയുള്ള ഒരു ആഗ്രഹം കാണും. അപ്പോൾ ആ ആഗ്രഹങ്ങളൊക്കെ നടക്കട്ടെ എന്ന് ഞാൻ, എല്ലാവരുടെയും ആഗ്രഹങ്ങളൊക്കെ നടക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമുക്കൊരു കോ ഉണ്ട്, പക്ഷെ ആ കോൾ കട്ടായി കട്ടായി പോവുകയാണ്, എന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ ആഗ്രഹങ്ങൾ ഇങ്ങനെ കുന്നോളം കുന്നോളം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഒരു കുന്നിക്കുരുവോളം കിട്ടുമെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ ആഗ്രഹിക്കുന്ന അത്ര തന്നെ കിട്ടാൻ നമ്മൾ മാക്സിമം നോക്കണം അല്ലേ. അല്ല കുന്നിക്കുരുവോളം കിട്ടിയിട്ട് എന്താ കാര്യം? ഇത് നമുക്ക് ആ കോള് വീണ്ടും വരുന്നുണ്ട്. ഹലോ
2: ഹലോ
0: ഹലോ, നമസ്കാരം. ആരാണ് സംസാരിക്കുന്നത്?
2: ഇത് മൈനാപ്പുലി വിളിക്കുകയാണ്. അനിഷ.
0: അനിഷ, അനിഷ ഇന്നത്തെ വിഷയം എന്താണെന്നറിയാവോ?
2: ഇന്നത്തെ വിഷയം അറിയില്ല, പറഞ്ഞു.
0: അതായത് രണ്ട് വരം തരും അനിഷയ്ക്ക്. അപ്പൊ ആ വരത്തിനകത്ത് അനിഷയ്ക്ക് ആഗ്രഹം ഉണ്ടല്ലോ, എന്തെങ്കിലും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടല്ലോ, നടക്കാൻ ആഗ്രഹിക്കുന്ന കുറച്ച് ആഗ്രഹങ്ങള്. അതിൽ രണ്ടെണ്ണം അനിഷയ്ക്ക് ചൂസ് ചെയ്യാം,
2: തെരഞ്ഞെടുക്കാം.
0: അത് നടക്കാൻ വേണ്ടിയുള്ളൊരു വരമായിരിക്കും തരുന്നത്. അതിൽ എന്താണ് അനിഷയുടെ ആ രണ്ട് നടക്കാൻ ആഗ്രഹിക്കുന്ന ആ കാര്യങ്ങൾ എന്തൊക്കെയാണ് ആഗ്രഹങ്ങൾ? രണ്ടെണ്ണേ ഉള്ളു, രണ്ട് വരേ ഉള്ളേ. ആ രണ്ട് വരെ, ആ രണ്ടെണ്ണേ നടക്കത്തുള്ളു. നമ്മൾ രണ്ടെണ്ണത്തിനെ നിർത്തിയിരിക്കുകയാണ്. മൂന്നാമത് പറഞ്ഞ ചോദിക്കരുത്. പറഞ്ഞോളൂ. നല്ലൊരു കുടുംബജീവിതം ഇല്ലേ എന്നറിയ ഇപ്പം
2: ഉണ്ട്. അത് എന്നോട് ഒന്ന് നല്ല രീതിയിൽ പോകാൻ
0: ഞാൻ ആഗ്രഹിക്കുന്നത്. സമാധാനം, സ്വസ്ഥത. അടുത്ത വരം ചോദിക്കൂ.
2: അടുത്ത വരം എന്ന് പറഞ്ഞാ മക്കളെ നല്ലപോലെ
0: പഠിപ്പിക്കണം. അതിന് വരത്തിന്റെ ആവശ്യമുണ്ടോ? നമ്മളങ്ങ് പഠിപ്പിച്ച പോരെ.
2: അല്ല, അതിന് സാമ്പത്തികമൊക്കെ വേണ്ടേ?
0: ആ പണം. ഓക്കെ, പണമാണോ അനുശോദിച്ചത്? ഓക്കെ, അപ്പൊ രണ്ടാഗ്രഹങ്ങൾ അനിഷ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ ആഗ്രഹങ്ങളെല്ലാം നടക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ വിളിച്ചതിന് ഒരുപാട് ഒരുപാട് സന്തോഷം. ഓക്കെ, അപ്പോൾ അനിഷയുടെ ആഗ്രഹങ്ങളും പണമാണ്, പിന്നെ നല്ലൊരു കുടുംബജീവിതമാണ് അനിഷ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ആഗ്രഹങ്ങളൊക്കെ കാണും, ഇങ്ങനെ ഒരു വരം കിട്ടിക്കഴിഞ്ഞാൽ നടക്കാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കുറെ കുറെ കാര്യങ്ങൾ അല്ലേ. അപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് പങ്കുവയ്ക്കൂ. അതിനായിട്ട് വിളിക്കേണ്ട നമ്പർ ഇതാണ്, 9544 7004. അപ്പോൾ നമുക്ക് കുറച്ച് പാട്ട് കേട്ട് തിരിച്ചു വരാം.

0: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു പി എസ് ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ വേണ്ടാത്ത എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ കെ എം സി ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.
1: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
3: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലെയ്, കരുനാഗപ്പള്ളി.
5: ശ്വാസകോശ രോഗങ്ങൾക്ക് ഇനി അത്യാധുനിക പരിചരണം. കരുനാഗപ്പള്ളി എ എം ഹോസ്പിറ്റലിൽ പ്രമുഖ പൾമണോളജിസ്റ്റ് ഡോക്ടർ ശ്രീനാഥൻ നായരുടെ ഒ പി സേവനം ജൂൺ 1 മുതൽ രാവിലെയും വൈകിട്ടും ലഭ്യമാണ്. ന്യൂമോണിയ, ടിബി, ആസ്മ, അലർജി രോഗങ്ങൾക്ക് അലർജി ടെസ്റ്റിംഗ്, പി എഫ് ടി, ഐ സി യു തുടങ്ങിയ അത്യാധുനിക സൌകര്യങ്ങളോടെ എ എം ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.

0: യെസ് നമ്മളങ്ങനെ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് എൻഡ്രോയിഡിൻ 91.2 സാറ്റർഡേ സ്പെഷ്യൽ ഗ്രീറ്റിംഗ്സ് ആണ്. ഇന്ന് ഗ്രീറ്റിംഗ്സിൽ കൂടെ ഉള്ളത് അർജന്റീനയാണ്. അപ്പോൾ നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ഇതാ നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോകാം. ഹലോ.
1: ഹലോ
0: ഹലോ, നമസ്കാരം. ഇത് ആരാണ് സംസാരിക്കുന്നത്?
1: എന്റെ പേര് സൗമ്യ കരുനാഗപ്പള്ളി എന്നാണ്. ഞാൻ ഇതിനു മുമ്പും വിളിച്ചിട്ടുണ്ട്.
0: ആ പറഞ്ഞോളൂ സൗമ്യ ചേച്ചി, നമ്മുടെ വിഷയം എന്താണെന്ന് അറിയാമോ? ഇന്നത്തെ
1: അറിയാം.
0: എന്നാ പറഞ്ഞോളൂ, എന്താണ് ആഗ്രഹം?
1: ഞാൻ ഈ വരത്തിന്റെ കാര്യം പറയുന്നതിന് മുമ്പ് തന്നെ വേറൊരു കാര്യം പറയാം.
0: ആ പറഞ്ഞു.
1: ഈ നമ്മൾ പണ്ട് ഈ വരവെന്ന് വെക്കുമ്പോ മനസ്സിൽ ഓടി വരുന്നറിയാണെങ്കിൽ മറ്റേ ജലദേവത പ്രത്യക്ഷപ്പെട്ടിട്ട് ഒന്നിക്കോടാനി അളവ് വേണ്ടതൊക്കെ അതാണ് വരവായിട്ട് ആകെ ഈ ബുക്കിനകത്തൊക്കെ പഠിച്ചിരിക്കുന്നത്. പിന്നെ ഇപ്പൊ ആരും പറയത്തില്ല, എന്നാലും എനിക്ക് രണ്ടു വരം കിട്ടിയാൽ ഞാൻ ആദ്യമായിട്ട് പ്രിഫർ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ, നമ്മൾ സ്നേഹിച്ച ആളെ തന്നെ കല്യാണം, എല്ലാവർക്കും പറ്റത്തില്ല കല്യാണം കഴിക്കാതെ ഭാഗ്യം ഉണ്ടാകണം.
0: ഓ, അപ്പം കല്യാണം കഴിഞ്ഞാണോ?
1: അതല്ലേ പറഞ്ഞത്, എല്ലാവർക്കും പറയാൻ പറ്റില്ല.
0: ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ആഗ്രഹം പറയൂ.
1: എല്ലാരും പറയാന്നുള്ളതിന്റെ സാമ്പത്തികം,
0: സാമ്പത്തികം
1: സാമ്പത്തികം ഉണ്ടെങ്കിൽ എല്ലാം ഉണ്ട്.
0: അത് ശരിയാണ്.
1: വയ്യാതെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബന്ധുക്കൾ കൂടി വേണമെന്നില്ല, നമുക്ക് ആള് നിർത്തി,
0: നമുക്കൊരു ധൈര്യമാണ്. അത്യാവശ്യം പൈസ ഉണ്ടെങ്കിൽ നമുക്ക് മുന്നിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും.
1: അതെ, സാമ്പത്തികം ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട, സാമ്പത്തികം മാത്രം. പിന്നെ ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യം കൂടെ, അതെല്ലാരും പലിശ കാണും, പലർക്കും പറയാൻ പറ്റത്തില്ല. അപ്പൊ എല്ലാവർക്കും സ്നേഹിച്ച ആളെ തന്നെ കല്യാണം കഴിക്കാൻ ഒരു ഭാഗ്യം ഉണ്ടാകണം. പിന്നെ സാമ്പത്തികം.
0: പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ സ്നേഹിച്ച ആളെ തന്നെ കിട്ടിയില്ലെങ്കിലും കിട്ടുന്ന ആളാണെങ്കിലും സ്നേഹിച്ചാൽ മതി.
1: അങ്ങനെയും ഹാപ്പി ആകുന്ന ആൾക്കാരുണ്ട്, എല്ലാരും അങ്ങനല്ല.
0: അല്ല, എല്ലാ സ്നേഹം നമുക്ക് അങ്ങനെ കിട്ടണമെന്നില്ലല്ലോ. എല്ലാം അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ജീവിതം അങ്ങ് അടിപൊളിയാവുമോ?
1: അതെ, നമ്മളെല്ലാം അഡ്ജസ്റ്റ്മെന്റ് അങ്ങ് പോകുന്നു.
0: അല്ല, അഡ്ജസ്റ്റ്മെന്റ് അല്ല വേണ്ടത് ശരിക്കും, ജീവിതം അണ്ടർസ്റ്റാൻഡിങ് ആണ് വേണ്ടത് എന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ലോ കേട്ടോ, കുറെ ആൾക്കാർ പറയുന്നത്.
1: നമുക്ക് ചിലപ്പോ നമ്മൾ കിട്ടാതെ വരുമ്പോഴത്തേക്കല്ലേ അതിന്റെയൊക്കെ വാല്യൂ
0: നമ്മൾ മനസ്സിലാക്കുന്നത്. ശരിയാണ്, ശരിയാണ്. നഷ്ടപ്രണയം ഒരു വല്ലാത്ത പ്രശ്നമാണ്,
1: പ്രശ്നമല്ല. എന്നാലും ഇങ്ങനെ വരം ചോദിക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലും നടക്കാത്തൊരു കാര്യം പറയണമല്ലോ.
0: ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് ചേച്ചിക്ക് നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളല്ലേ? ഒന്നെനിക്ക് നടക്കണം എന്ന് ആഗ്രഹിക്കാൻ പറയാൻ പറ്റത്തില്ല, രണ്ടാമത്തെ
1: നടക്കട്ടെ,
0: രണ്ടാമത്തെ നടക്കട്ടെ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പ്രാർത്ഥിക്കാം കേട്ടോ. ഓക്കെ, വിളിച്ചിൽ ഒരുപാട് ഒരുപാട് സന്തോഷം.
1: ഓക്കെ.
0: അപ്പോൾ ചേച്ചിയുടെ ആഗ്രഹം നടക്കട്ടെ, രണ്ടാമത് പറഞ്ഞ ആഗ്രഹം. അപ്പോൾ ഇങ്ങനെയാണ്, നമുക്ക് ഒരുപാട് ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് അല്ലേ? ആഗ്രഹങ്ങളൊക്കെ എല്ലാവരുടെയും നടക്കട്ടെ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന കാര്യം ഇതാണ്, നമ്മൾ ഈ ആഗ്രഹം, ആഗ്രഹങ്ങളില്ലാത്ത മനുഷ്യരില്ല, എല്ലാവർക്കും ആഗ്രഹങ്ങളാണ്. ഇങ്ങനെ ആഗ്രഹിച്ച് ആഗ്രഹിച്ച് നമ്മളിങ്ങനെ കുന്നോളം ഇങ്ങനെ ആഗ്രഹിച്ച് വെച്ചിരിക്കും, ലാസ്റ്റ് ചില കാര്യങ്ങളൊക്കെ നടക്കാതെ പോകുമ്പോഴാണ് നമുക്ക് വിഷമം വരുന്നത്. പക്ഷേ നമ്മൾ എന്ത് കാര്യമാണെങ്കിൽ പോലും അതിൻ്റെ ഒരു മറ്റൊരു വശവും കൂടെ ഓർത്ത് വെച്ചിരിക്കുകയാണെങ്കിൽ, ഇപ്പം ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവുകയാണ്, ഇപ്പം ആ പ്രശ്നത്തിൻ്റെ അതിന് ഉണ്ടാവുന്ന എന്താണ് ആഫ്റ്റർ എഫക്റ്റ് എന്നൊക്കെ നമ്മൾ പറയത്തില്ല, അതും കൂടെ നമ്മളൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു തീവ്രത നമുക്ക് കുറയ്ക്കാനൊക്കെ, അതിന് അതുമൂലം ഉണ്ടാകുന്ന വിഷമം അല്ലേ. നമുക്കൊരു കോൾ ഉണ്ട്, പക്ഷേ ആ കോൾ കട്ടായി പോവാണ്. ഓക്കെ, നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ അതിൻ്റെ നടക്കാൻ പോകുന്ന കാര്യങ്ങളോട് ഒന്ന് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്നുണ്ടാകുന്ന വിഷമങ്ങളോട് നമുക്ക് കുറയ്ക്കാനൊക്കും. നമുക്ക് വീണ്ടും കോൾ വരുന്നുണ്ട്. ഹലോ ഹലോ ഹലോ ഹലോ, നമസ്കാരം. ഇത് ആരാണ് സംസാരിക്കുന്നത്?
2: രാജീവ് ചോദിക്കുന്നു.
0: ആ പറഞ്ഞോളൂ ചേട്ടാ, ഇന്നത്തെ വിഷയം എന്താണെന്ന് അറിയാം ചേട്ടന്?
2: കേട്ടോണ്ടിരിക്കുകയാണ്.
0: ഓക്കെ, പറഞ്ഞോളൂ എന്നാ ചേട്ടന്റെ ആഗ്രഹം പറയൂ. നടക്കാൻ ആഗ്രഹമുള്ള
2: ഗ്രഹങ്ങള് നമ്മൾ ഒരുപാട് ആഗ്രഹിക്കാം. ആഗ്രഹം മനുഷ്യന് വേണം, അതായത് പ്രതീക്ഷകൾ വേണം. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, പ്രതീക്ഷകളെല്ലാം നടക്കത്തില്ല.
0: അതെ അതെ,
2: നമ്മൾ എത്ര പ്രതീക്ഷിക്കാവുന്ന അത്രയും പ്രതീക്ഷിക്കാം. എല്ലാത്തിനും പ്രതീക്ഷ വെക്കണം, വിശ്വാസമാണ് എല്ലാം പറയുന്നത് പോലെ.
0: അതെ, വിശ്വാസം അതല്ലേ എല്ലാം.
2: എല്ലാം അതെ, നമ്മൾ വിശ്വാസം, വിശ്വാസം ഇല്ലാത്ത ആരുമില്ല. നമ്മൾ ചിലപ്പോ ആൾക്കാർ പറയത്തില്ല ഈ നിരീശ്വരവാദി എന്നൊക്കെ പറയത്തില്ല, അറിയല്ല നിരീക്ഷ, ആരും സത്യത്തിൽ നിരീശ്വരവാദിയല്ല, വിശ്വാസം ഇല്ലാത്തവരല്ല, എല്ലാരും വിശ്വാസികൾ തന്നെ. അത് നമ്മൾ ചില ചില കാര്യങ്ങളിൽ വിശ്വസിക്കുന്നില്ലെന്നേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ഈ ആഗ്രഹിക്കുന്ന എല്ലാം നടക്കത്തില്ല. പിന്നെ നമുക്ക് മറ്റൊരാളാകാനും പറ്റത്തില്ല.
0: അതെ,
2: മറ്റൊരാളെ ചിലരെ അനുകരിക്കുന്ന കണ്ടിട്ടില്ല. എനിക്ക് ഇന്ന ഇന്ന സിനിമയിൽ അഭിനയിക്കണമെന്ന് എനിക്കുണ്ട് ആഗ്രഹമുണ്ട്, സിനിമാകാരനാകണം, ചിലർ പറയും എനിക്ക് ഇന്ന ഉദ്യോഗം വേണം എന്നൊക്കെ ആഗ്രഹിക്കാം, നമുക്ക് ഒരുപാട് ആഗ്രഹിക്കാം. പക്ഷെ ഇതിനൊക്കെ ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ വളരെ ഇതിനു വേണ്ടി ശ്രമിക്കണം, പ്രയത്നം, അതിനുവേണ്ടി നമ്മൾ കഠിനമായ ഒരു കാര്യം നമ്മൾ ആഗ്രഹിച്ചാല് അത് നേരായ മാർഗത്തിനുള്ളതായിരിക്കണം,
0: മറ്റൊരാൾക്ക് വിഷമം ഉണ്ടാകുന്ന രീതിയിലുള്ള ആഗ്രഹങ്ങളൊന്നും ആയിരിക്കരുത് അല്ലേ.
2: എന്നിട്ട് നമ്മളിപ്പോ ആഗ്രഹിക്കുന്ന എന്റെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ചുമ്മാതെ ഇങ്ങനെ ഈ വെറുതെ പറയുന്ന ഒരു കാര്യത്തിന്റെ ഏത് ആഗ്രഹമാന്ന് പറഞ്ഞാൽ ഞാൻ പറയും എനിക്ക് ഈ പ്രകൃതിയുടെ അതായത് മരങ്ങൾക്ക് മുകളിലൂടെ പറക്കാം, പറവകളെ പോലെ, അതാണ് എന്റെ ആഗ്രഹം. കാര്യം
0: ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കാര്യം നടക്കും തോന്നുന്നു. അങ്ങനെ പറക്കണമെന്നാണോ?
2: എങ്ങനെ
0: ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ്?
2: അല്ല അങ്ങനല്ല, ഞാന് കൊച്ചുപ്രായത്തില് നമ്മുടെ ഈ പഠിച്ചോണ്ടിരുന്ന സ്ഥലത്ത് ഞങ്ങൾ താമസിച്ച തിരുവല്ലയില, അന്നേരം അവിടെ താമസിക്കുമ്പോ ഇതിന് മുകളിൽ കൂടെ പ്ലെയിൻ പോവും. അന്ന് ദാരിദ്ര്യമായ ജീവിതമാണ്, ഭൂരിപക്ഷ കേരളത്തിലെ ആൾക്കാരുടെ എല്ലാ ദാരിദ്ര്യ ജീവിതമായിരുന്നു, അതായത് 80s ജീവിതമേ. എന്നിട്ട് നമ്മൾ അന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് ഈ പ്ലെയിനിന്റെ പ്ലെയിനിന് ഇതിനകത്ത് ഹെലികോപ്റ്ററിലോ അല്ലെങ്കിൽ പ്ലെയിനിലോ പോകാൻ നമുക്ക് എന്ന് സാധിക്കും, എനിക്ക് പോകണമെന്ന് നമുക്ക് അന്ന് ആഗ്രഹിച്ചതാണ്. പക്ഷെ അത് നടന്നെന്ന് പറഞ്ഞ 1900s 2005 6 ഞാൻ ഖത്തറിൽ പോയി.
0: ഖത്തറിൽ
2: അങ്ങനെ ഈ അത് പോകുന്നത് ഏറ്റവും ലക്ഷറിയായ പ്ലെയിനിലാണ്. അന്നേരം നമ്മളത് കണ്ടപ്പോഴാണ് ആകാശത്തിൽ കൂടെ പോകും. പക്ഷെ ഏറ്റവും സുഖമായ യാത്ര എന്ന് പറയുന്നത് എനിക്ക് അന്നേരം അബോധം വന്നത് ഈ പ്ലെയിനിൽ പോകുന്ന അല്ല, ഏത് യാത്രയാന്ന് പറയാം ഏറ്റവും നല്ല സുഖം.
0: ഏത് യാത്ര? നമ്മുടെ ബസ്സാണോ?
2: അല്ല ബസ്സല്ല, ഏറ്റവും സുഖകരമായ യാത്ര ബ്രിട്ടീഷുകാർ കണ്ടുപിടിച്ച ട്രെയിനാണല്ലേ. അതിൽ പോകുന്നേ പോലെ, അതായത് നമ്മളെ താരാട്ട് പാടിപ്പാടിയാ കൊണ്ടുപോകുന്നത്. എന്നുവെച്ചാൽ വളരെ അതായത് ഒരേ ലെവൽ വാട്ടർ ലെവലിൽ പോകുന്ന കണക്കുള്ള യാത്രയില്ലേ. എന്നുവെച്ചാൽ ഒരു പാളത്തിൽ കൂടെ പോകുമ്പോ അത് വന്നിട്ട് അതിലേക്ക് കിടന്ന് ഉറങ്ങുക എന്ന് പറഞ്ഞാൽ തന്നെ നമ്മള് പ്ലെയിനിൽ ഉറങ്ങുമ്പോ അത്ര സുഖം കിട്ടത്തില്ല.
0: ട്രെയിനിൽ
2: ഈ ഗട്ടർ അതായത് ഈ മേഘങ്ങളിൽ തട്ടുമ്പോ ഒരു കുലുക്കവും ഭയങ്കരമായ ശബ്ദവും. ട്രെയിനകത്ത് അതല്ല, ട്രെയിനകത്ത് നമ്മൾ എ സി കമ്പാർട്ട്മെന്റ് അടച്ചു കയറി ഒന്ന് ഉറങ്ങിക്കഴിഞ്ഞാല് ഇതേപോലെ സുഖമായ യാത്ര വേറെ ഒരു യാത്രയിലും എനിക്ക് കിട്ടിയിട്ടില്ല. ഞാനത് ഒത്തിരി ട്രെയിനിലും സഞ്ചരിച്ചിട്ടുണ്ട്, പ്ലെയിനിൽ തന്നെ എത്തിഹാദ് പിന്നെ എമിറേറ്റ്സ് ഇങ്ങനെയുള്ള പ്ലെയിനിലൊക്കെ സഞ്ചരിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് ട്രെയിൻ യാത്ര ഇഷ്ടപ്പെട്ടു. പക്ഷെ നമ്മൾ ആഗ്രഹിച്ചത് നടന്നത് ആ ഒരു കാര്യം വലിയ സംഭവം. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഞങ്ങൾ പഠിച്ച സമയത്ത് നമുക്ക് വസ്ത്രങ്ങളില്ലായിരുന്നു, വസ്ത്രമേ എന്ന് പറയുന്ന ഒരു സാധനമില്ല. നമ്മൾ അന്നേരം വസ്ത്രത്തിന് വേണ്ടി അങ്ങേയറ്റം ആഗ്രഹിച്ചതാ. പക്ഷെ അവസാനം എനിക്ക് കൂന പോലെ മല പോലെ കിടക്കുന്ന വസ്ത്രങ്ങളിൽ ഏറ്റവും വില കൂടിയ വസ്ത്രത്തിന്റെ പുറത്ത് ചാരിക്കിടന്ന് ഉറങ്ങാനുള്ളൊരു അവസരം കിട്ടി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കമ്പനിയുടെ അതായത് ലൂയിസ് ഫിലിപ്പ് എന്നൊക്കെ പറയുന്നത് നമ്മൾ ഇടുന്ന ഷർട്ടുകളെല്ലാം ഇങ്ങനെ തയ്ച്ചിട്ട് റെഡിമെയ്ഡ് ഗാർമെന്റ്സിൽ 200 ജോലി ചെയ്യുന്നിടത്ത് വാരി കൊണ്ടുപോയി ഇടുക. അന്നേരം നൈറ്റ് ഷിഫ്റ്റ് കഴിയുമ്പോൾ അതിന്റെ മാനേജർ വരെ നിങ്ങളെവിടെയും പോയി കിടന്ന് ഉറങ്ങേണ്ടത്. ഞങ്ങൾ കിടന്നുറങ്ങുന്ന ഈ വില കൂടിയ ഷർട്ടുകളുടെ പുറത്തായിരുന്നു. പിന്നെ തുണികൾക്ക് ഒരു ക്ഷാമവും ഇല്ല, എത്ര ഷർട്ട് വേണേലും ദിവസം ഒരു ഷർട്ട് വെച്ച് മാറിയിടാം. അങ്ങനെ ആ ആഗ്രഹങ്ങള് രണ്ടും എന്റെ ജീവിതത്തിൽ നടന്ന്, അതാണ് ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ.
0: ഇപ്പൊ നടക്കാനുള്ള ആഗ്രഹം ഞാൻ ഇപ്പൊ 2 തരുവാണ് ചേട്ടന്.
2: അതിലൊന്നാ പറഞ്ഞത് നമുക്ക് ആകാശത്തൂടെ ഇങ്ങനെ പറവകളെ പോലെ പറന്നു പോകണം.
0: രണ്ടാമത്തെ ആഗ്രഹം?
2: രണ്ടാമത്തെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിസര മൊത്തത്തിൽ വൃത്തിയാകണം, നമ്മുടെ ഭൂമി സ്വർഗം പോലാക്കണം.
0: ആഗ്രഹമാണ് കേട്ടോ,
2: വേറെ ഒരു ലോകമില്ല, ഇതേ ഉള്ളു. ഇവിടാണ് ജീവിക്കുന്നതും മരിക്കുന്നതും. അന്നേരം ഈ ഇവിടം അത്രത്തോളം ശുദ്ധിയും പരിശുദ്ധിയുമാണ്.
0: സ്വർഗമാവണല്ലേ.
2: സിംഗപ്പൂർ പോലെ, നമ്മുടെ സിംഗപ്പൂരിലൊക്കെ അവര് പറയുന്നത് റോഡിൽ ഒരു പരിസരത്ത് ഒരു ചപ്പും ചവറും ഇല്ല, നല്ല പച്ചപ്പായ സ്ഥലങ്ങൾ.
0: ഉറങ്ങാൻ പറ്റുന്ന രീതിയിലായിരിക്കും അല്ലേ.
2: അതെ അതെ, അവിടെ പോയി വന്നവരെല്ലാം പറയാറുണ്ട്. ഞാൻ അവിടെ മാത്രം പോയിട്ടില്ല, ഗൾഫ് രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. പക്ഷെ ഗൾഫ് രാജ്യങ്ങളിൽ നമ്മൾ ഇന്ത്യയുടെ ആണ്, കുറെ ഏരിയയിൽ വൃത്തിയാണെങ്കിൽ മറ്റു കുറെ ഏരിയ ഈ ചപ്പും ചവറും ഒക്കെ വാരിയിടുന്നത് ലോക്കൽ ഏരിയയും ഈ ലേബർ ക്യാമ്പ് എല്ലാം മഹാവൃത്തിയാണ്. ജോലി ചെയ്യുന്നവർ മലയാളികളും ഈ ഹിന്ദിക്കാരും പിന്നെ അത് വടക്കേ ഇന്ത്യക്കാരും ഈ മറ്റു രാജ്യക്കാരൊക്കെ ജോലി ചെയ്യുന്നത് എടുത്തെല്ലാം എന്ന് പറഞ്ഞാൽ ഈ ചപ്പും ചവറും ഒക്കെ വാരിയിടുന്ന ഒരു സ്വഭാവമുണ്ട് കുറച്ച് സ്ഥലം. അന്നേരം അത് ഇത് നമ്മുടെ ഭൂമി ശുദ്ധമായിട്ട് സൂക്ഷിക്കണം എന്നുള്ളത് എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു
0: ആഗ്രഹമായിരുന്നു. അപ്പോൾ ആഗ്രഹങ്ങളൊക്കെ നടക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്.
2: തീർച്ചയായിട്ടും ഇത് രണ്ടും നടക്കുന്ന കാര്യം തന്നെ. കാര്യം ഇന്ന് ഡ്രോൺ എന്ന് പറയുന്ന മനുഷ്യന് ചെറിയ ചെറിയ യന്ത്രങ്ങളിൽ ഒരാളിന് ഇരുന്ന് പറങ്ങുന്ന ഒരു കാലം വരുമെന്നാണ് ശാസ്ത്രം പറയുന്നത്. ഒറ്റയ്ക്ക് ഇരുന്ന് നമുക്ക് ഇവിടുന്ന് പെട്ടെന്ന് കരുനാപ്പള്ളി വരണം, ഇവിടുന്ന് തന്നെ പറന്ന് മേളിലോട്ട് നമ്മുടെ എന്തോ ഏതോ സിനിമയെ അവതാറിനകത്ത് കാണിക്കുമല്ലോ, അവതാറിലല്ലേ അതേപോലെ അവതാറി കാണിച്ച അതേപോലെ തന്നെ. എന്നിട്ട് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഇന്ത്യൻ സംസ്കാരത്തിൽ നിന്നാണ് ഞാൻ ആ സിനിമ ഉൾക്കൊണ്ടത്. അത് വായിച്ചായിരുന്നോ താങ്കള്?
3: ഇല്ല.
2: റേഡിയോക്കാരൊക്കെ അതാ വായിക്കേണ്ട. അന്നേരം ഈ അവതാർ ഡയറക്ടർ സ്റ്റീഫൻ അദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നുപോയി. അദ്ദേഹം പറഞ്ഞത് ഈ കഥ എഴുതാനും ഈ ഈ രീതികളും എല്ലാം എനിക്ക് ഉൾക്കൊണ്ടാൻ വന്നത് ഞാൻ ഇന്ത്യയിലെ സനാതന ധർമ്മത്തെയും അതിൻ്റെ അകത്ത് മഹാഭാരതത്തിലെ രാമായണത്തിലെ കഥകളെ ഉൾക്കൊണ്ടാണ് ഞാൻ ആ അവതാർ എന്ന് പറയുന്ന സിനിമയുടെ ആ ക്ലൈമാക്സ് ആ രംഗങ്ങളെല്ലാം ഓരോന്നോരോന്നായിട്ട് എന്റെ സ്വപ്നത്തിൽ ഞാൻ കണ്ട അതേപോലെ എടുത്ത് അദ്ദേഹം പറഞ്ഞ ഞാൻ ഈയിടെ മാതൃഭൂമി പത്രത്തിൽ വായിച്ചതാണ് അദ്ദേഹം പറഞ്ഞൊരു വാക്ക ഇന്റർവ്യൂ ചെയ്തപ്പോളേ പറഞ്ഞതാണ്. ഞാൻ ആ ഒരു രീതികൾ നമ്മൾ കണ്ടിട്ട് അതാണ് ആ സിനിമയ്ക്കകത്ത് അത് കാണിച്ചിരിക്കുന്നത്. മനുഷ്യൻ മനുഷ്യന്റേതായ ആത്മീയവും ഭൗതികവും ഭൂമിയിൽ താമസിക്കുന്ന എല്ലാ തരം മനുഷ്യന്റെ സ്വപ്നങ്ങളും യാഥാർത്ഥ്യങ്ങളും എങ്ങനെയാണ് വേണ്ടതെന്നൊക്കെ വെച്ചിട്ട് ഞാനത് വായിച്ചായിരുന്നു കേട്ടോ. അത് വളരെ നല്ല രീതിയിലായിരുന്നു അതിനകത്ത് എഴുതിയത്.
3: ഓക്കെ ചേട്ടാ, ഇത് കിട്ടുമെന്ന് ഞാൻ ഉറപ്പായിട്ട് വായിക്കുന്നതായിരിക്കും. അപ്പോൾ ചേട്ടൻ ആഗ്രഹങ്ങളൊക്കെ നടക്കട്ടെന്ന് ഞാൻ ആശംസിക്കുകയാണ്. ചേട്ടൻ നല്ല ദിവസം ഞാൻ നേരുകയാണ് ഇന്ന്.
2: എല്ലാവർക്കും നന്ദി എന്റെ.
3: ഓക്കെ ഓക്കെ ചേട്ടാ, വിളിച്ചത് ഒരുപാട് സന്തോഷം.
2: താങ്ക് യു.
3: ഓക്കെ ചേട്ടാ, അപ്പോൾ ഇപ്പം അപ്പോൾ ഇതേപോലെയാണ് നമുക്ക് എല്ലാവർക്കും ഓരോരോ ഇങ്ങനെ ആഗ്രഹങ്ങളുണ്ട്. അപ്പോൾ എല്ലാവരുടെയും ആഗ്രഹങ്ങളൊക്കെ കേൾക്കാനായിട്ട് ഞാൻ ഇവിടെ തയ്യാറായിട്ടിരിക്കുകയാണ്. നിങ്ങൾ വേഗം തന്നെ വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 9544700909. വേഗം തന്നെ വിളിച്ചോളൂ. ഇപ്പോൾ നമുക്ക് കുറച്ച് പാട്ട് കേട്ട് തിരിച്ചു വരാം.

കുറഞ്ഞ സമയത്തിനുള്ളിൽ നാട്ടിലും വിദേശത്തും നിങ്ങൾ ആഗ്രഹിച്ച ജോലി നേടുന്നതിനാവശ്യമായ കേന്ദ്ര ഗവൺമെന്റ് കോഴ്സുകളായ ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, സർവേയർ വിത്ത് ഓട്ടോ കാർഡ് ആൻഡ് ടോട്ടൽ സ്റ്റേഷൻ, ഡ്രാഫ്റ്റ്മാൻ സിവിൽ വിത്ത് ഓട്ടോ കാർഡ്, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, മെക്കാനിക് ഡീസൽ, ഫിറ്റർ,

0: പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തൊരു പാടാണ്.
1: ഒരു സൊല്യൂഷൻ ഉണ്ട്.
2: എന്ത് സൊല്യൂഷൻ?
1: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങി കിട്ടാനും ഇനി പാടുപെടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, മാരിപ്പള്ളി, ആറ്റിങ്ങൽ.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
4: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9 4950 92537.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

0: യെസ്, ഇത് എൻ്റെ വൺ പോയിന്റ് ടു സാറ്റർഡേ സ്പെഷ്യൽ പ്രോഗ്രാമായ ഗ്രീറ്റിംഗ്സ് ആണ്. ഇന്ന് ഗ്രീറ്റിംഗ്സിൽ കൂടെ ഉള്ളത് അർജുൻ നിതിനാണ്. അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചു, നിങ്ങൾക്ക് കിട്ടുന്ന വരങ്ങളെക്കുറിച്ച് ഞാൻ സംസാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഒരു വരം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അതിന് എന്ത് നിങ്ങൾക്ക് നടക്കാൻ ആഗ്രഹിക്കുന്ന ഏത് കാര്യമായിരിക്കും നിങ്ങൾ അത് തിരഞ്ഞെടുക്കുന്നതെന്നാണ് നമ്മുടെ ഇന്നത്തെ ടാസ്ക്. ഇപ്പോൾ നമുക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. ഹായ് നിതിൻ, സുഖമാണോ? ഇന്ന് 9th ജന്മദിനം ആഘോഷിക്കുന്ന ഋതുനന്ദ മൂക്ക് 1000 ജന്മദിനാശംസകൾ അറിയിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഋതുനന്ദ മൂക്ക് 1000 ജന്മദിനാശംസകൾ നേരുകയാണ് എന്റെ വകയും എന്റെ റേഡിയോ 91.2 എല്ലാ ക്രൂ മെമ്പേഴ്സിന്റെയും വക നമ്മൾ അറിയിക്കുകയാണ്. ഇപ്പോൾ നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോകാം. ഹലോ.
1: ഹലോ, ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്. ഇത് ആരാണ് സംസാരിക്കുന്നത്?
1: പുഷ്പല്യമ്മേ,
0: എന്തൊക്കെയുണ്ട്? സുഖമാണോ? സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ വിഷയം എന്തോന്ന് അറിയാവോ പുഷ്പല്ലി അമ്മക്ക്?
1: പിന്നെ എനിക്ക് അറിഞ്ഞുകൂടാ.
0: ഓക്കെ, അപ്പൊ വരം പെട്ടെന്ന് തന്നെ തെരഞ്ഞെടുത്തോളൂ. എന്താണ്, എന്ത് വരമാണ് ഇന്ന് ജീവിതത്തിൽ നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരു രണ്ട് കാര്യങ്ങൾ പറയൂ.
1: എന്റെ മോനെ, എനിക്ക് ഇപ്രാവശ്യത്തെ വരത്തിനകത്ത് വേണ്ടത് എനിക്ക് ഈ തമിഴ്നാട്ടിലെ പൂവൊന്നും എനിക്ക് വേണ്ട. നമുക്ക് അത്തപ്പ് ഇടുന്നതിന് നമ്മുടെ നാട്ടിലേക്ക് കുറച്ച് നാടൻ പൂ വേണം.
0: നാടൻ പൂ? ആ,
1: നാടൻ പൂ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ പിന്നെ തുമ്പാണ്. ഇതെല്ലാം നമ്മുടെ നാട്ടിലുണ്ട്. ആരും അതിന്റെ രീതി ചെയ്യുന്നില്ല.
0: എന്നാൽ കൂടി ഇപ്പോൾ തുമ്പ എന്ന് വെച്ചാൽ ആരും അത്തപ്പ് ഇടുന്നില്ലമ്മേ.
1: ഞങ്ങളുടെ വീട്ടിലുണ്ട് തുമ്പയുണ്ട്, പിന്നെ ഈ പിന്നെ അമ്പലത്തിലൊക്കെ കൊടുക്കുന്ന ഒരു മഷി കൺമഷി എഴുതുന്ന ഒരു ഇതുണ്ട് മുക്കുറ്റി. പിന്നെ എല്ലാം ഞങ്ങളുടെ പെരയുടെ അരുവിന് ഞാനിങ്ങനെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ എങ്കിലും അത് തികയത്തില്ലല്ലോ മണ്ണെ. എല്ലാവർക്കും നമ്മുടെ അയൽവാസികൾക്കും നമുക്ക് ഇവിടെ ഉള്ളവർക്കെല്ലാം കൊടുക്കാൻ വേണ്ടി ഒരു കുറേ നമ്മുടെ മുറ്റത്ത് ഇങ്ങനെ കിളിച്ച് നിൽക്കുന്നതായിട്ടൊരു വരം എനിക്ക് വേണം.
0: വേണല്ലേ? അടുത്ത് രണ്ടാമത്തെ വരം ചോദിച്ചോളൂ.
1: രണ്ടാമത്തെ വരം എന്ന് പറഞ്ഞാൽ ഞാനേ, നമ്മള് ചെറുപ്പമായിരുന്നപ്പം നമ്മളെ ആരൊക്കെ സംശ്ലേഷിച്ച് ആരൊക്കെ സന്തോഷിപ്പിച്ച് ആരൊക്കെ ഇപ്പോഴത്തെ പിള്ളേരെ നമുക്ക് വളർത്തുന്ന പോലൊക്കെ ആയിരുന്നോ വളർത്തിയെന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാട്ടോ. അതുകൊണ്ട് ഇപ്പോഴത്തെ കുട്ടികളെ വളർത്തുന്ന പോലെ എനിക്കൊന്ന് വളരാൻ ആഗ്രഹം. അതിന് 6 മാസം പ്രായമുള്ള ഒരു കുഞ്ഞായിട്ട് പിന്നെ 5 വയസ്സ് വരെ
0: അങ്ങനെയുള്ളൊരു കുഞ്ഞായിട്ട് വീണ്ടും ഒന്നുകൂടെ തിരിച്ചു പോകണമെന്നൊരു ആഗ്രഹം അല്ലേ?
1: ആഗ്രഹം 6 മാസം പ്രായം പോലെ ഒരു 5 വയസ്സിനെ ആഗ്രഹിച്ചു. ഈ രണ്ട് വരം മതി പോലെ ഇതാവുമ്പോഴേ നമുക്ക് എല്ലാം കൊണ്ട് ഇണങ്ങും ചേരും. പിന്നെ ഞാൻ അമ്മനെ ഇന്നൊരു ഒരു പാട്ട് പാടണമെന്ന് പറഞ്ഞിരുന്നു. എന്തുവാന്ന് പറഞ്ഞ ഞങ്ങളുടെ തഴപ്പായെ കുറിച്ച്, ഞങ്ങളുടെ തഴവയെ കുറിച്ച്, നമ്മുടെ ഓച്ചറയ്ക്ക് തെക്കുള്ള ഒരു അമ്മ കത്യാനി എന്ന് പറഞ്ഞൊരു അപ്പയുടെ ഒരു കൈതയെ കുറിച്ചൊരു പാട്ട് എഴുതി. അപ്പൊ ആ പാട്ട് പാടണമെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ സമയമില്ല, അടുത്ത ആഴ്ച ഞാൻ ആ പാട്ട് പാടുന്നില്ല.
0: സമയമൊക്കെ ഉണ്ട്, അമ്മ ധൈര്യത്തെ പാടിക്കൂ.
1: ഞങ്ങളുടെ തഴവായില്ലേ, പിന്നെ തഴ സ്ഥലം അവിടെ നിന്ന് എല്ലാരും
0: എനിക്കറിയാം. ഞാൻ അതുവഴി പോയിട്ടുണ്ട് അമ്മേ. അന്നേരം അവിടെ ഒരു കടയുടെ ഫ്രണ്ടിൽ ഒരു അമ്മയൊരു തഴ ഇരുന്ന് നെയ്യുന്ന ഞാൻ കണ്ടുണ്ട്.
1: ആ, ഞങ്ങളെല്ലാം പറഞ്ഞു മോനെ.
0: ആണല്ലേ?
1: അതുകൊണ്ടുപോയി നെയ്ത് കൈത അറുത്തു കൊണ്ടുവന്ന് മുള്ള് കളഞ്ഞ് പൂന്തി കീറി പുഴുങ്ങി ഉണക്കി പുളി കളഞ്ഞ് ഉണക്കി എടുത്ത് പാത്തേത് അന്നന്ന് കൊണ്ടുവന്ന് ഒരു മാവിറ്റ് ഞങ്ങൾ അരിയും സാധനങ്ങളും വാങ്ങിച്ച വീട്ടില് അമ്മൊരു കുട്ടിയാണ് ഞാന്. അപ്പൊ അതിനകത്ത് 4 വരി ഇന്ന് പാടാം, പിന്നെ ബാക്കി അടുത്താഴ്ച.
0: ഓക്കെ, 4 വരി പാടും അമ്മ.
1: തുളക്കരയിലെ കൈത പൂത്തപ്പോൾ കാതു കുത്തിയ പെണ്ണേ കീറിച്ചിട്ടി നെയ്തെടുത്തൊരു കനവ് കണ്ടടി പെണ്ണേ പൂത്തം എന്ന

0: ചൂരില മത്തി ഞാൻ നീട്ടി തുപ്പിയ വെറ്റില പാട്ടിന്റെ ചൂരേ, കുളക്കരയിലെ കൈത പൂത്തപ്പോ കാതു കുത്തിയ പെണ്ണേ, ചീറിച്ചുറ്റി നെയ്തെടുത്തൊരു കനവ് കണ്ടി പെണ്ണേ.
1: സൂപ്പറാണ്, നല്ല വൃത്തി, നല്ല പാട്ടായിരുന്നു കേട്ടോ
0: മോനെ. അപ്പൊ അത് ഞാന് നമ്മുടെ പിന്നെ മാതൃഭൂമിക്കകത്ത് വന്നതാ. നമുക്ക് ഈ വർഷത്തെ പ്ലസ് വണ് കുട്ടികൾക്ക് അവര് പദ്യമായിട്ട് അത്
1: പഠിക്കാനുണ്ടെന്നാണ്
0: പത്രത്തിനകത്ത് എഴുതിയിരിക്കുന്നത്. കാരണം ഗ്രാമപഞ്ചായത്തിന് പെരുമ നേടിക്കൊടുത്ത തഴപ്പായുടെ മഹിമയും തഴപ്പാ തൊഴിലാളിയുടെ ജീവിതാവസ്ഥയും പകർത്തിയ തഴപ്പാട്ടാണ് ഇത്. ഞാനിത് പത്രത്തിൽ കണ്ടപ്പോ ഞാനിത് എടുത്ത് വായിച്ചിട്ട് എനിക്ക് എന്റെ ബാക്കി ഞാൻ അടുത്ത ആഴ്ച പാടും കേട്ടോ.
1: നമുക്ക് നല്ലൊരു സന്തോഷം തരുന്ന ഒരു വാർത്തയാണിത്.
0: ഓ അങ്ങനെ ഞാനത് അത് കാർത്യായനിന്നാണ് ആ അമ്മയുടെ പേര്.
1: പേരല്ലേ ഈ പാട്ട് എഴുതിയ അമ്മയുടെ പേരല്ലേ?
0: ഓ
1: കാർത്യായനി അമ്മക്ക് വലിയൊരു ഷൗട്ട് ഔട്ട് കൊടുക്കാണ്.
0: അമ്മ മരിച്ചും പോയി, പക്ഷെ അത് അനി മംഗം മംഗം പറഞ്ഞ അനി മംഗം എന്ന് പറഞ്ഞ ആളാണത് തയ്യാറാക്കി വെച്ചത്
1: ആണല്ലേ.
0: അപ്പൊ അത് പിന്നെ പിന്നെ ഇതിലൊക്കെ കോഡ് നമ്പർ QR കോഡ് നോക്കിയാൽ കാണാൻ പറ്റുമെന്ന് അതിനകത്തുണ്ടായിരുന്നു കേട്ടോ.
1: ആണല്ലേ.
0: അപ്പൊ അത് നല്ലൊരു പാട്ടാ മനെ. അത് പിള്ളേർക്കൊക്കെ അതിനെ വിസ്തരിച്ച് കൊടുക്കണം ആ പാട്ട് വരാനുള്ള കാരണം.
1: ഓക്കെ, അതിനെ കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് പഠിക്കുന്നതായിരിക്കും അമ്മേ.
0: ഓ ഓക്കെ മനെ.
1: അപ്പോൾ ഇന്ന് വിളിച്ചതിന് ഒരുപാട് ഒരുപാട് സന്തോഷം. നല്ലൊരു ദിവസം ആയിക്കോട്ടെ അമ്മയ്ക്ക്. അപ്പോൾ നമ്മളെ വിളിച്ചിരിക്കുന്നത് അമ്മ, അമ്മയ്ക്ക് രണ്ട് കാര്യങ്ങളാണ് അമ്മ ഇന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അമ്മയുടെ ആ കാര്യങ്ങളൊക്കെ നടക്കട്ടെ എന്ന് നമ്മൾ ആശംസിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കാര്യം, സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? കുറെ സമയം ഇങ്ങനെ പോയി പോയി പോയി പോയി 10 മണിയോട് അടുപ്പിച്ച് ഇങ്ങനെ എത്താറായിരിക്കുകയാണ്. നമുക്ക് ഗ്രീറ്റിംഗ്സ് വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയം ഇങ്ങനെ തൊട്ടടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പം വിളിക്കാൻ ആഗ്രഹിക്കുന്നവർ വേഗം തന്നെ വിളിച്ചോളൂ. വിളിക്കുന്ന നമ്പർ ഇതാണ്, 9544700902. നിങ്ങൾക്ക് വരം വേണമെങ്കിൽ വേഗം തന്നെ വിളിച്ചോളൂ. വരം ഞാൻ രണ്ടെണ്ണമായിട്ട് വീണ്ടും രണ്ട് വര ഇവിടെ വെയിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കാരണം ഇനി രണ്ടെണ്ണങ്ങൾ ഉള്ളൂ, ബാക്കിയെല്ലാം തീർന്നു. എൻ്റെ ഈ കുറച്ചേ ഉള്ളൂ, ലിമിറ്റഡ് സാധനങ്ങളേ ഉള്ളൂ. അപ്പോൾ തീർന്നിരിക്കുകയാണ് വരം. അപ്പോൾ രണ്ടെണ്ണം ഉണ്ട്, വേഗം വിളിക്കുന്നവർക്ക് രണ്ട് വരം കിട്ടുന്നതായിരിക്കും. പക്ഷേ ആരുമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്, കാരണം നമുക്ക് 9:59 ഇപ്പോൾ സമയം ക്ലോക്കിൽ. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിരിക്കേണ്ടത്. തുടർന്ന് നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കൂ ഇത് എൻ്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടിടും, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി. ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
3: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
2: ആ ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
4: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. ബിലോ 999.
5: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി 91.2.

0: അച്ഛന് ഹാർട്ട് ഓപ്പറേഷൻ വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
1: ചെങ്ങന്നൂരിലെ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാണിക്കാൻ മേലായിരുന്നോ?
2: വളരെ ചെറിയൊരു മുറിവിലൂടെ ഹൃദയ ശസ്ത്രക്രിയകൾ മിനിമലി ഇൻവേസീവ് കാർഡിയാക് സർജറി മുഖേന ഏറ്റവും സുരക്ഷിതമായി അതിവേഗം ചെയ്യാം. കെ എം സി ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.
3: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
4: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
3: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
5: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
6: വിലോ 999.
7: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
8: പുലരിയിലേക്ക് പുതിയൊരു പാട്ടുമായി കേട്ടുകൊണ്ടേയിരിക്കൂ എന്റെ റേഡിയോ 91.2.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: ശ്വാസകോശ രോഗങ്ങൾക്ക് ഇനി അത്യാധുനിക പരിചരണം. കരുനാഗപ്പള്ളി AM ഹോസ്പിറ്റലിൽ പ്രമുഖ പൾമണോളജിസ്റ്റ് ഡോക്ടർ ശ്രീനാഥൻ നായരുടെ OP സേവനം June 1 മുതൽ രാവിലെയും വൈകിട്ടും ലഭ്യമാണ്. ന്യൂമോണിയ, TB, ആസ്മ, അലർജി രോഗങ്ങൾക്ക് അലർജി ടെസ്റ്റിംഗ്, PFD, ICU തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങളോടെ AM ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
5: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
6: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
5: അപ്പൊ പഴയ ചോയ്സോ?
6: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
5: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
6: പിന്നെ വേറൊരു കാര്യം ഉണ്ടിടും, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
5: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
6: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
5: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: വെറുതെ ജിമ്മി പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
5: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
6: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
5: കുറഞ്ഞ സമയത്തിനുള്ളിൽ നാട്ടിലും വിദേശത്തും നിങ്ങൾ ആഗ്രഹിച്ച ജോലി നേടുന്നതിനാവശ്യമായ കേന്ദ്ര ഗവൺമെന്റ് കോഴ്സുകളായ ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, സർവേയർ വിത്ത് ഓട്ടോ കാർഡ് ആൻഡ് ടോട്ടൽ സ്റ്റേഷൻ, ഡ്രാഫ്റ്റ്മാൻ സിവിൽ വിത്ത് ഓട്ടോ കാർഡ്, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, മെക്കാനിക് ഡീസൽ, ഫിറ്റർ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് എന്നീ കോഴ്സുകളിലേക്ക് അടുത്ത അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9746238320, 9447955116. മാതാ അമൃതാനന്ദമയി മിഷൻ ട്രസ്റ്റ് പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, പുതിയകാവ്, കരുനാഗപ്പള്ളി.
6: സംഗീതം തുടരും. ഇത് എന്റെ റേഡിയോ 91.2.

0: സ്വയം വിവരം നൽകൽ പൂർത്തിയാക്കുന്നതിനും സംശയ നിവാരണത്തിനും അവസരം ലഭിക്കും.
1: 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം തിങ്കളാഴ്ച പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസങ്ങളിലായി നടക്കും. പരിഷ്കരിച്ച ബജറ്റുമായി ബന്ധപ്പെട്ട ധനവിനിയോഗ ബിൽ സഭ ബുധനാഴ്ച പരിഗണിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: കേരള എഞ്ചിനീയറിംഗ് ഫാർമസി അല്പസമയത്തിനകം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ ഫലപ്രഖ്യാപനം നടത്തും. CEE.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ഫലം ലഭ്യമാകും. രാജ്യവ്യാപകമായി നടത്തുന്ന പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ നടക്കും. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ രാവിലെ തിരുവനന്തപുരത്ത് തൈക്കാട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ മന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. 5 വയസ്സുവരെയുള്ള 19.8 ലക്ഷം കുഞ്ഞുങ്ങൾക്ക് പോളിയോ തുള്ളിമരുന്ന് നൽകും. ഇതിനായി 22,288 ബൂത്തുകൾ സജ്ജീകരിക്കും. ലഹരി മാഫിയയ്ക്കെതിരെ എക്സൈസ് വകുപ്പിന്റെ ഓപ്പറേഷൻ തണ്ടർ 1 മാസം പിന്നിടുമ്പോൾ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കേസുകൾ പിടികൂടിയ ജില്ലയായി പാലക്കാട്. 1 മാസത്തിനിടയിൽ 317 കേസുകളാണ് ജില്ലയിൽ രജിസ്റ്റർ ചെയ്തത്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
3: 138 അബ്കാരി കേസുകളും 79 ലഹരി കേസുകളും ഉൾപ്പെടെയുള്ള 317 കേസുകളിലായി 186 പേരാണ് അറസ്റ്റിലായിരിക്കുന്നത്. 40 കിലോയോളം കഞ്ചാവും 600 ഗ്രാമിലധികം രാസലഹരികളും പിടിച്ചെടുത്തിട്ടുണ്ട്. ഇതിനു പുറമെ ലക്ഷങ്ങൾ വിലമതിക്കുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും പിടിച്ചെടുത്തവയിൽ ഉൾപ്പെടുന്നുണ്ട്. പോലീസിന്റെ ഓപ്പറേഷൻ തൂഫാൻ 20 ദിവസം പിന്നിടുമ്പോൾ 77 കേസുകളിലായി 44 പേരെയും പിടികൂടിയിട്ടുണ്ട്. അതിർത്തികൾ കേന്ദ്രീകരിച്ച് വരും ദിവസങ്ങളിലും പരിശോധന ശക്തമാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്.
1: പ്രശസ്ത സംവിധായകനും നടനും തിരക്കഥാകൃത്തുമായ കെ ഭാഗ്യരാജ് അന്തരിച്ചു. 73 വയസ്സായിരുന്നു. ചിന്നയിൽ ഹൃദയാഘാതത്തെ തുടർന്നാണ് അന്ത്യം. 1979 പുറത്തിറങ്ങിയ സുവരില്ലാത്ത ചിത്രങ്ങൾ എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം സംവിധായകനായി അരങ്ങേറ്റം കുറിച്ചത്. 25 സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. മിസ്റ്റർ മരുമകൻ, ഏഞ്ചൽ ജോൺ എന്നീ മലയാള സിനിമകളിലും ഭാഗ്യരാജ് അഭിനയിച്ചിട്ടുണ്ട്. ഭാഗ്യരാജിന്റെ നിര്യാണത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹൾലേക്കർ, തമിഴ്നാട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയ് ഉൾപ്പെടെയുള്ള പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെ പത്തനംതിട്ട മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ഇടുക്കി ഇടമലക്കുടി ഗോത്രവർഗ മേഖലയിലെ പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിനായി കോഴിയും കൂടും പദ്ധതിക്ക് തുടക്കമായി. കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
4: ഗോത്രമേഖലയിലെ ജനങ്ങളുടെ ആരോഗ്യ നിലവാരം മെച്ചപ്പെടുത്തുന്നതിനൊപ്പം അവർക്ക് സ്ഥിരമായ ഒരു ഉപജീവന മാർഗം ഉറപ്പാക്കുകയുമാണ് കോഴിയും കൂടും പദ്ധതിയുടെ ലക്ഷ്യം. 20,000 രൂപ ചെലവ് വരുന്ന ഒരു യൂണിറ്റിൽ 10 കോഴികൾ, 1 കോഴിക്കൂട്, 25 കിലോഗ്രാം കോഴിത്തീറ്റ, ആവശ്യമായ വാക്സിനുകൾ എന്നിവയാണ് ഗുണഭോക്താക്കൾക്ക് നൽകുന്നത്. ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട 37 ഗുണഭോക്താക്കൾക്ക് പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കും.
1: 2026 ഫിഫ ലോകകപ്പിൽ ഗ്രൂപ്പ് ജിയിൽ ന്യൂസിലാന്റിനെ തകർത്ത് ബെൽജിയം നോക്കൌട്ട് റൌണ്ടിൽ പ്രവേശിച്ചു. 1-5 ഗോളുകൾക്കാണ് ബെൽജിയത്തിന്റെ ജയം. ഇതോടെ ന്യൂസിലാന്റ് ലോകകപ്പിൽ നിന്ന് പുറത്തായി. അതേസമയം ഈജിപ്തും ഇറാനും തമ്മിലുള്ള പോരാട്ടം സമനിലയിൽ കലാശിച്ചു. സിയാറ്റിൽ നടന്ന മത്സരത്തിൽ ഇരു ടീമുകളും ഓരോ ഗോളുകൾ വീതം നേടി. പോയിന്റ് പട്ടികയിൽ രണ്ടാമതുള്ള ഈജിപ്തും നോക്കൌട്ട് സാധ്യത നിലനിർത്തിയിട്ടുണ്ട്. ഗ്രൂപ്പ് എച്ചിലെ നിർണായക മത്സരത്തിൽ ഉറുഗ്വേയെ സ്പെയിൻ 1 ഗോളിന് പരാജയപ്പെടുത്തി. ഇതോടെ 3 മത്സരങ്ങളിൽ നിന്ന് 2 ജയവും 1 സമനിലയുമായി 7 പോയിന്റോടെ സ്പെയിൻ നോക്കൌട്ട് യോഗ്യത നേടി. മറ്റൊരു മത്സരത്തിൽ സൌദി അറേബ്യയെ സമനിലയിൽ തളച്ച് കേപ് വെർദെയും നോക്കൌട്ട് റൌണ്ടിൽ കടന്നു. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് സംസ്ഥാന കമ്മിറ്റിയുടെയും കോഴിക്കോട് കോർപ്പറേഷൻ സമന്വയ പ്രൊജക്ടിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കാഴ്ചയില്ലാത്ത വനിതകളുടെ സംസ്ഥാന സംഗമവും ഹെലൻ കെല്ലറുടെ 147-ാമത് ജന്മദിനവും പുതിയറ എസ് കെ പൊറ്റക്കാട് ഓഡിറ്റോറിയത്തിൽ നടന്നു. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി പി കെ ബഷീർ നിർവഹിച്ചു. ലക്ഷദ്വീപ് എക്സൈസ് റെഗുലേഷൻ 2026 നിയമം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ലക്ഷദ്വീപ് പാർലമെന്റ് അംഗം ഹംദുല സെയ്ദ് രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന് കത്തയച്ചു. പുതിയ നിയമം ദ്വീപിലെ ജനങ്ങളുടെ തനതായ ഗോത്ര സംസ്കാരം, സാമൂഹിക ഘടന, സമാധാനപരമായ അന്തരീക്ഷം എന്നിവയ്ക്ക് ഭീഷണിയാണെന്ന് അദ്ദേഹം കത്തിൽ പരാമർശിച്ചു. മദ്യത്തിന്റെ വ്യാപനം ദ്വീപിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും യുവാക്കളുടെയും സുരക്ഷിതത്വത്തെ ബാധിക്കുമെന്നും അതിനാൽ നിയമം അടിയന്തരമായി പുനഃപരിശോധിക്കണമെന്നും അദ്ദേഹം രാഷ്ട്രപതിയോട് അഭ്യർത്ഥിച്ചു. കണ്ണൂർ ജില്ലയിലെ ആറളത്തും കണിച്ചാറിലും കാട്ടാന ആക്രമണം. ആറളത്ത് RRT പെട്രോളിംഗ് വാഹനത്തിന് നേരെയാണ് ആക്രമണമുണ്ടായത്. വാഹനത്തിലുണ്ടായിരുന്ന 5 ജീവനക്കാർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. കണിച്ചാർ ഓടൻതോട്ടിൽ ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയുമാണ് ആനയുടെ ആക്രമണം ഉണ്ടായത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സെയ്ഷൽസ് സന്ദർശനത്തിന് തുടക്കമായി. ഇന്ത്യയുടെ സമുദ്ര അതിർത്തിയിലെ സുപ്രധാന പങ്കാളിയാണ് സെയ്ഷൽസ് എന്ന പ്രധാനമന്ത്രി. MSME ദിനത്തിൽ ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ഉദ്യമി ഭാരത് സമ്മേളനം ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കീം പ്രവേശന പരീക്ഷാ ഫലം അല്പസമയത്തിനകം മന്ത്രി റോജി ജോൺ പ്രഖ്യാപിക്കും. പ്രശസ്ത സംവിധായകനും നടനും തിരക്കഥാകൃത്തുമായ കെ ഭാഗ്യരാജ് ചെന്നൈയിൽ അന്തരിച്ചു. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വടക്കൻ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പിൽ ഗ്രൂപ്പ് ജിയിൽ ന്യൂസിലന്റിനെ തകർത്ത് ബെൽജിയം നോക്കൌട്ട് റൌണ്ടിൽ പ്രവേശിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി. ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
3: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
2: ആ ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
4: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. വിലോ 999.
5: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
6: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ നെഫ്രോളജി വിഭാഗത്തിൽ 24 മണിക്കൂർ എമർജൻസി ഡയാലിസിസ് യൂണിറ്റും വിട്ടുമാറാത്ത തീവ്ര കിഡ്നി പ്രശ്നങ്ങൾക്ക് ലോകോത്തര ചികിത്സയും.
7: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ വിഷൻ മഹാസാഗർ പദ്ധതിയിലെ സുപ്രധാന പങ്കാളിയാണ് സീഷെൽസ് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രിയുടെ 3 ദിവസത്തെ സീഷെൽ സന്ദർശനത്തിന് തുടക്കമായി. രാജ്യത്തെ ജനങ്ങളെ സംരംഭകരാക്കുന്നതിൽ സൂക്ഷ്മ ചെറുകിട ഇടത്തരം മേഖല വഹിക്കുന്ന പങ്ക് വലുതെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. MSME ദിനത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ഉദ്യമി ഭാരത് സമ്മേളനം ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ ആദ്യ സഹകരണ അധിഷ്ഠിത ടാക്സി സർവീസ് ഭാരത് ടാക്സി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്തു. പ്രശസ്ത സംവിധായകനും നടനും തിരക്കഥാകൃത്തുമായ കെ ഭാഗ്യരാജ് അന്തരിച്ചു. അനുശോചനം രേഖപ്പെടുത്തി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലിക്കർ ഉൾപ്പെടെയുള്ളവർ. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നോക്കൌട്ട് റൌണ്ടിൽ പ്രവേശിച്ച് ബെൽജിയവും ഈജിപ്തും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ സീഷെൽ സന്ദർശനത്തിന് തുടക്കമായി. ഇന്ത്യയുടെ വിഷൻ മഹാസാഗർ പദ്ധതിയിലെ സുപ്രധാന പങ്കാളിയും വിലമതിക്കാനാവാത്ത അയൽ രാജ്യവുമാണ് സീഷെൽസ് എന്ന് സന്ദർശനത്തിന് മുന്നോടിയായി പുറപ്പെടുവിച്ച പ്രസ്താവനയിൽ പ്രധാനമന്ത്രി വ്യക്തമാക്കി. പരസ്പര വിശ്വാസം, ജനാധിപത്യ മൂല്യങ്ങൾ, ജനങ്ങൾ തമ്മിലുള്ള ബന്ധം എന്നിവയിൽ അധിഷ്ഠിതമാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. സീഷെൽസ് പ്രസിഡന്റ് ഡോ പാട്രിക് ഹെർമിനിയുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. വിശദാംശങ്ങളിലേക്ക്.
1: സീഷെൽസ് ദേശീയ ദിനത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയാകും. സീഷെൽസ് ദേശീയ അസംബ്ലിയെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യുകയും ഇന്ത്യൻ സമൂഹവുമായി സംവദിക്കുകയും ചെയ്യും. സന്ദർശനത്തിന്റെ ആദ്യ ദിനമായ ഇന്ന് ബൊട്ടാണിക്കൽ ഗാർഡനും സീഷെൽസ് കോസ്റ്റ് ഗാർഡ് ആസ്ഥാനവും പ്രധാനമന്ത്രി സന്ദർശിക്കും. ഇന്ത്യ സീഷെൽസ് ഉഭയകക്ഷി സഹകരണം അവലോകനം ചെയ്യുകയും പരസ്പര താൽപര്യമുള്ള പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിൽ സീഷെൽസ് പ്രസിഡന്റുമായി കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കുകയും ചെയ്യും. 2015 പ്രധാനമന്ത്രി സീഷെൽസ് സന്ദർശിച്ചിരുന്നു. ഇന്ത്യൻ പ്രതിരോധ സേനയുടെ ഒരു വിഭാഗവും നാവികസേനയുടെ 2 കപ്പലുകളും സീഷെൽസ് ദേശീയദിന പരേഡിൽ പങ്കെടുക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് കർണാടകയിലെത്തും. ബംഗളൂരുവിൽ ഇന്ന് നടക്കുന്ന നാദപ്രഭു ശ്രീ കെമ്പഗൌഡയുടെ ജന്മവാർഷികാഘോഷത്തിലും രാജീവ്ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസിന്റെ സ്ഥാപക ദിനാചരണത്തിലും അദ്ദേഹം പങ്കെടുക്കും. രാജ്യത്തെ ആദ്യ സഹകരണ അധിഷ്ഠിത ടാക്സി സർവീസായ ഭാരത് ടാക്സി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്തു. ഡ്രൈവർമാർക്ക് സാമ്പത്തിക ലാഭം ഉറപ്പാക്കുന്ന സീറോ കമ്മീഷൻ മാതൃകയിലാണ് ഭാരത് ടാക്സി പ്രവർത്തിക്കുക. അമൂൽ, ഇഫ്കോ, നബാർഡ് ഉൾപ്പെടെയുള്ള 8 പ്രമുഖ സഹകരണ സ്ഥാപനങ്ങളുടെ പിന്തുണയോടെ സഹകാർ ടാക്സി കോ ഓപ്പറേറ്റീവ് ലിമിറ്റഡാണ് ഭാരത് ടാക്സി വികസിപ്പിച്ചത്. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ കൌൺസിലിന്റെ 16-ാമത് സമ്മേളനം മറ്റന്നാൾ നടക്കും. ന്യൂഡൽഹിയിൽ നടക്കുന്ന സമ്മേളനത്തിൽ കേന്ദ്രമന്ത്രി ജെ പി നഡ്ഡയും മുഖ്യാതിഥിയാവും. ആരോഗ്യമേഖലയിൽ കേന്ദ്ര സംസ്ഥാന സഹകരണം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് യോഗം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തെ പ്രശംസിച്ച് US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ. ഇന്ത്യ ഗണ്യമായ സാമ്പത്തിക പുരോഗതി കൈവരിച്ചതായും ആഗോളതലത്തിൽ നിർണായക ശക്തിയായതായും അദ്ദേഹം പറഞ്ഞു. വൈറ്റ് ഹൌസിൽ ഒരു വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിലാണ് റൂബിയോയുടെ പ്രസ്താവന. വ്യാപാരം, വിതരണ ശൃംഖലകൾ, നിർണായക ധാതുക്കൾ, ഊർജ്ജം, സുരക്ഷ ഉൾപ്പെടെയുള്ള വിഷയങ്ങളെ ഇന്ത്യ US സഹകരണം വിപുലീകരിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലൂടെയും മൻ കി ബാത് തത്സമയം കേൾക്കാവുന്നതാണ്. കേരളത്തിൽ സെൻസസ് 2025 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 3 ദിവസം കൂടി ലഭ്യമാകും. sc.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: രാജ്യത്തെ ജനങ്ങളെ സംരംഭരാക്കുന്നതിൽ സൂക്ഷ്മ ചെറുകിട ഇടത്തരം മേഖലകളിൽ സുപ്രധാന പങ്ക് വഹിക്കുന്നതായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. അന്താരാഷ്ട്ര സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭക ദിനത്തോടനുബന്ധിച്ച് ഉദ്യമി ഭാരത് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംരംഭകത്വ മേഖലയിലേക്ക് കടന്നുവരുന്നവർക്ക് MSME കൂടുതൽ ആത്മവിശ്വാസം പകരുന്നതായും അദ്ദേഹം പറഞ്ഞു.
3: MSME ഇൻ ഭാരത് റെപ്രസെന്റ് ദി കറേജ് ഓഫ് എ ഫസ്റ്റ് ജനറേഷൻ എന്റർപ്രണർ. മോസ്റ്റ് ഓഫ് us who are sitting here may be the first generation entrepreneurs. The determination of a woman who starts a home enterprise, the dreams of our youth, the resilience of countless small business and have transformed the challenges into opportunities.
0: രാജ്യത്തെ MSME മേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായുള്ള അത്യാധുനിക ഡിജിറ്റൽ പോർട്ടലുകളും പദ്ധതികളും ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. നൂതന ആശയങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി 15 ലക്ഷം രൂപ വരെ സാമ്പത്തിക സഹായം നൽകുന്ന MSME ഐഡിയ ഹാക്കത്തോൺ 6.0 പദ്ധതിക്കും ഇന്ന് തുടക്കമായി. കേന്ദ്ര MSME മന്ത്രി ജിതൻ റാം മാഞ്ചി, കേന്ദ്ര സഹമന്ത്രി ശോഭ കരന്തലജി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച, തൊഴിലവസരങ്ങൾ, നവീകരണം എന്നിവയിൽ MSME മേഖല നൽകുന്ന സംഭാവനകളെ ആദരിക്കുന്നതിനായാണ് എല്ലാ വർഷവും June 27 MSME ദിനമായി ആഘോഷിക്കുന്നത്. പ്രശസ്ത സംവിധായകനും നടനും തിരക്കഥാകൃത്തുമായ കെ ഭാഗ്യരാജ് അന്തരിച്ചു. 73 വയസ്സായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്ന് ചെന്നൈയിലായിരുന്നു അന്ത്യം. 1979 പുറത്തിറങ്ങിയ സുവരില്ലാത്ത ചിത്രങ്ങൾ എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം സംവിധായകനായി അരങ്ങേറ്റം കുറിച്ചത്. 25 സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. മിസ്റ്റർ മരുമകൻ, ഏഞ്ചൽ ജോൺ എന്നീ മലയാള സിനിമകളിലും അഭിനയിച്ചു. ഭാഗ്യരാജിന്റെ നിര്യാണത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാലേക്കർ ഉൾപ്പെടെയുള്ളവർ അനുശോചനം രേഖപ്പെടുത്തി. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെ പത്തനംതിട്ട മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം തിങ്കളാഴ്ച പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസങ്ങളിലായി നടക്കും. പരിഷ്കരിച്ച ബജറ്റുമായി ബന്ധപ്പെട്ട ധനവിനിയോഗ ബിൽ സഭ ബുധനാഴ്ച പരിഗണിക്കും. രാജ്യവ്യാപകമായി നടത്തുന്ന പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ നടക്കും. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഫിഫ ലോകകപ്പിൽ ഗ്രൂപ്പ് ജിയിൽ ന്യൂസിലന്റിനെ തകർത്ത് ബെൽജിയം നോക്കൌട്ട് റൌണ്ടിൽ പ്രവേശിച്ചു. 1-5 ഗോളുകൾക്കാണ് ബെൽജിയത്തിന്റെ ജയം. ഇതോടെ ന്യൂസിലന്റ് ലോകകപ്പിൽ നിന്ന് പുറത്തായി. അതേസമയം ഈജിപ്തും ഇറാനും തമ്മിലുള്ള പോരാട്ടം സമനിലയിൽ കലാശിച്ചു. സിയാറ്റിനിൽ നടന്ന മത്സരത്തിൽ ഇരു ടീമുകളും ഓരോ ഗോളുകൾ വീതം നേടി. പോയിന്റ് പട്ടികയിൽ 2nd ഈജിപ്തും നോക്കൌട്ട് സാധ്യത നിലനിർത്തി. ഗ്രൂപ്പ് എച്ചിലെ നിർണായക മത്സരത്തിൽ യുറുഗ്വേ സ്പെയിൻ 1 ഗോളിന് പരാജയപ്പെടുത്തി. ഇതോടെ 3 മത്സരങ്ങളിൽ നിന്ന് 2 ജയവും 1 സമനിലയുമായി 7 പോയിന്റോടെ സ്പെയിൻ നോക്കൌട്ട് സാധ്യത നേടി. മറ്റൊരു മത്സരത്തിൽ സൌദി അറേബ്യയെ സമനിലയിൽ തളച്ച് കേപ് വെർദെയും നോക്കൌട്ട് റണ്ണിൽ പ്രവേശിച്ചു. കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷാ ഫലം ഇന്ന് പ്രഖ്യാപിക്കും. എറണാകുളം, കളമശ്ശേരി, പത്തടിപ്പാലം ഗവൺമെന്റ് റെസ്റ്റ് ഹൌസിൽ അല്പസമയത്തിനകം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ ഫലപ്രഖ്യാപനം നടത്തും. ലോകത്തിലെ ആദ്യ കോപ്പർ ക്ലോറിൻ അധിഷ്ഠിത ഹൈഡ്രജൻ ഉൽപാദന കേന്ദ്രം കൽപ്പാക്കത്തെ ഇന്ദിരാഗാന്ധി സെന്റർ ഫോർ അറ്റോമിക് റിസർച്ചിൽ സ്ഥാപിച്ചു. മുംബൈയിലെ ഭാഭ അറ്റോമിക് റിസർച്ച് സെന്റർ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത സാങ്കേതികവിദ്യയാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ആണവോർജ്ജം ഉപയോഗിച്ച് കോപ്പർ ക്ലോറിൻ എന്ന രാസപ്രക്രിയ വഴി ഹൈഡ്രജൻ ഉണ്ടാക്കാൻ കഴിയുമെന്ന് തെളിയിക്കാനുള്ള ഒരു മാതൃകാ കേന്ദ്രമാണ് ഇത്. ഇറാന്റെ ഭാവി ആക്രമണങ്ങളെ സൈനിക നീക്കത്തിലൂടെ അതിശക്തമായി നേരിടുമെന്ന് മുന്നറിയിപ്പുമായി അമേരിക്ക. നേരത്തെ ഇറാനിൽ നടത്തിയ സൈനിക ആക്രമണത്തിന് പിന്നാലെയാണ് US വൈസ് പ്രസിഡന്റ് JD Vance മുന്നറിയിപ്പുമായി രംഗത്തെത്തിയത്. ഇറാൻ വെടിനിർത്തൽ കരാറിൽ ഒപ്പുവച്ചിട്ടുണ്ടെന്നും അമേരിക്ക അതിനെ മാനിച്ചുവെന്നും വൈസ് സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. ഇന്ത്യയുടെ വിഷൻ മഹാസാഗർ പദ്ധതിയിലെ സുപ്രധാന പങ്കാളിയാണ് സീഷെൽസ് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രിയുടെ 3 ദിവസത്തെ സീഷെൽ സന്ദർശനത്തിന് തുടക്കമായി. രാജ്യത്തെ ജനങ്ങളെ സംരംഭകരാക്കുന്നതിൽ സൂക്ഷ്മ ചെറുകിട ഇടത്തരം മേഖല വഹിക്കുന്ന പങ്ക് വലുതെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. MSME ദിനത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ഉദ്യമി ഭാരത് സമ്മേളനം ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ ആദ്യ സഹകരണ അധിഷ്ഠിത ടാക്സി സർവീസ് ഭാരത് ടാക്സി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്തു. പ്രശസ്ത സംവിധായകനും നടനും തിരക്കഥാകൃത്തുമായ കെ ഭാഗ്യരാജ് അന്തരിച്ചു. അനുശോചനം രേഖപ്പെടുത്തി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആലേക്കർ ഉൾപ്പെടെയുള്ളവർ. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നോക്കൌട്ട് റൌണ്ടിൽ പ്രവേശിച്ച് ബെൽജിയവും ഈജിപ്തും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.

0: രാമകൃഷ്ണൻ നമ്മുടെ കടയുടെ മുന്നിൽ കൂടെ വന്നപ്പോഴേ വടക്കോട്ട് മുഖം തിരിച്ചോണ്ട് നടന്നു പോകുന്നു.
1: ഏത് രാമകൃഷ്ണന്റെ കാര്യമാ പറഞ്ഞത്?
0: പുല്ലിന്റെ ഇത്തെ രാമകൃഷ്ണനെ അറിഞ്ഞുകൂടായോ?
1: ഓ, വി കെ രാമകൃഷ്ണൻ.
0: വി കെയോ? അയ്യോ, അതാണോ അയാളുടെ ഇനിഷ്യല്?
1: അയ്യോ, അത് നാട്ടുകാരിട്ട് കൊടുത്ത പേരാ. വലിഞ്ഞുകേറി വി കെ.
2: അവന് പറ്റിയ പേരാ.
0: ആ പേരിട്ടവനെ കണ്ടാ ഞാൻ ഫ്രീ ആയിട്ടൊരു ചായ കൊടുക്കും.
1: ഏത് കല്യാണം നടന്നാലും അവിടെ വലിഞ്ഞു കയറി ചെന്നും ഫോട്ടോ എടുക്കുന്ന സ്ഥലത്ത് ഞെളിഞ്ഞു ചിരിച്ചങ്ങ് നീക്കും.
0: അതെനിക്കറിയാം. കുഞ്ഞികൃഷ്ണന്റെ മോടെ കല്യാണ ദിവസം പുതിയ ചെറുക്കനും പെണ്ണും വീട്ടുകാരും കൂടെ ഗ്രൂപ്പ് ഫോട്ടോ എടുത്തപ്പോ ചെന്നങ്ങ് നിന്നുകൊടുത്തു.
1: അന്ന് അവനെ അവിടുന്ന് പിടിച്ചു മാറ്റിയതാ. പിന്നെ കുറെ നാളത്തെ ശല്യമില്ലായിരുന്നു.
0: ഇപ്പൊ പിന്നെ സ്റ്റേജിൽ കയറാൻ തുടങ്ങിയോ?
1: അതെ, ഏത് സാംസ്കാരിക പരിപാടി നടന്നാലും വീഡിയോ പിടിക്കുന്ന സ്ഥലത്ത് എന്ന് ചിരിച്ചുകൊണ്ട്
0: തൊലിക്കട്ടിയ.
1: വനിതകൾ മാത്രം പങ്കെടുക്കുന്ന ഒരു പരിപാടി നടന്നപ്പോ സ്റ്റേജ് കയറി കയറി എന്ന് ചിരിച്ചു.
0: അയ്യേ,
1: സ്റ്റേജിൽ ഇറങ്ങണമെന്ന് സംഘാടകരിൽപ്പെട്ട പെണ്ണുങ്ങൾ ആവർത്തിച്ചു പറഞ്ഞിട്ടോ അവൻ കേട്ടില്ല. അവസാനം കണ്ടുവരാത്ത കമലാക്ഷി എന്ന് ചെവിയിൽ ഏതാണ്ട് പറഞ്ഞപ്പോ ഇറങ്ങിപ്പോയി.
0: അയ്യോ, ചീത്ത വിളിച്ചു കാണും.
1: നാട്ടുകാർ മുഴുവൻ ഈ സംഗതി അറിഞ്ഞ് അതിനുശേഷമാ ആരുടെയും മുഖത്ത് നോക്കാതെ അന്തരീക്ഷത്തിലോട്ട് നോക്കി അങ്ങ് നടന്നു പോണത്.
0: ഇതൊക്കെ ഒരുതരം മാനസിക രോഗമാ. ഫോട്ടോ എടുക്കുന്ന സ്ഥലത്ത് കഴുത്തുനിട്ട് ചെന്ന് നിൽക്കുമ്പോ കഴുത്തിന് പിടിച്ച് തള്ളിയാലേ ഈ രോഗം അങ്ങ് മാറും.
1: അല്ല പണിക്കരോ, പാടൂ, അമ്പലത്തിൽ പോയിട്ട് വരുവായിരിക്കും.
3: ആ, അതെ അതെ.
0: കുറെ നേരം ആയല്ലോ പോയിട്ട്. ഞങ്ങള് കട തുറക്കുമ്പോ പണിക്കർ കിഴക്കോട്ട് പോയതാണല്ലോ.
3: അമ്പലത്തിൽ നിന്ന് പിന്നെ പലരെയും കണ്ട് വർത്തമാനം പറഞ്ഞ് അങ്ങ് നിന്ന്.
1: കണ്ടവരോടെല്ലാം പറഞ്ഞത് ഒരു വിഷയം തന്നെ ആയിരിക്കുമല്ലോ.
3: അതെന്താ അമ്മാവ അങ്ങനെ പറഞ്ഞത്? എനിക്ക് പിടി കിട്ടിയില്ലല്ലോ.
0: പിടി കിട്ടാതിരിക്കാൻ എന്തോ, ഞങ്ങള് മലയാളത്തിലല്ലേ പറഞ്ഞത്?
1: പണിക്കര് കാണുന്നവരോടെല്ലാം പറഞ്ഞ വിഷയം എന്താണെന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരട്ടെ.
3: പറയാമ്മാവ.
0: കച്ചിത്തറയിലെ വിനോദ് വീടും വസ്തുവും വിറ്റോണ്ട് തിരുവനന്തപുരത്ത് താമസമാക്കിയ കാര്യം പറയാനല്ലേ പോകുന്നത്?
3: അത് പിന്നെ പറയാതിരിക്കാൻ പറ്റുമോ? സത്യമല്ലേ ഞാൻ പറഞ്ഞത്?
0: പറഞ്ഞത് സത്യവാ, പക്ഷെ പറഞ്ഞിട്ട് ആക്ഷേപിച്ചത് എന്തിനാ?
3: ഭാര്യക്കും ജോലി തിരുവനന്തപുരത്ത് കിട്ടിയപ്പോ സ്വന്തം ഗ്രാമത്തിലെ വീടും വസ്തുവും വിറ്റോണ്ട് പോകുന്നത് ശരിയല്ലെന്നേ ഞാൻ പറഞ്ഞുള്ളൂ.
1: അങ്ങനെ പറയുന്നതിനാ ആക്ഷേപം എന്ന് പറഞ്ഞത്?
3: അവർക്ക് ഈ നാട്ടിൽ നിന്നാൽ എന്താ കുഴപ്പം? രാവിലത്തെ ട്രെയിനിൽ പോയിട്ട് വൈകിട്ടേക്ക് വന്നുകൂടായോ?
1: പണിക്കരെ തിരുവനന്തപുരത്ത് താമസിക്കുന്ന ഉദ്യോഗസ്ഥരിൽ ബഹുഭൂരിപക്ഷവും മറ്റു ജില്ലക്കാരാ.
3: അതിന്റെ ആവശ്യം എന്താന്നാ ഞാൻ ചോദിക്കുന്നത്?
1: മറ്റു നഗരം പോലല്ല പണിക്കരെ തിരുവനന്തപുരം. ഏത് രംഗത്തെങ്കിലും സ്വല്പം കഴിവുള്ളവന് ഉയർന്നു വരാൻ പറ്റിയ സ്ഥലമാ ആ നഗരം.
3: അങ്ങനെയാണോ?
1: കേരളത്തിൽ അറിയപ്പെടുന്ന പല കവികളും കലാകാരന്മാരും തിരുവനന്തപുരത്ത് സ്ഥിരതാമസമാക്കിയാരാ.
0: പണിക്കര് ഒറ്റയ്ക്ക് ഇരുന്ന് ആലോചിച്ച് നോക്ക്, നമ്മുടെ ജില്ലയിൽ തന്നെ പ്രസിദ്ധരായ പലരും തിരുവനന്തപുരത്ത് താമസിച്ചവരാ.
1: കച്ചിത്തറയില് വിനോദ് കവിത എഴുതും, ലളിതാനങ്ങൾ എഴുതും. നമ്മുടെ നാട്ടിൽ എന്തോ പ്രോത്സാഹനം കിട്ടിയിട്ടുണ്ട്. അതിരിക്കട്ടെ, പണിക്കര് മേപ്പടിയാൻ എഴുതിയ പാട്ട് കേട്ടിട്ടുണ്ടോ?
3: പറഞ്ഞു കേട്ടിട്ടുണ്ട്.
1: ആ, അതുകൊണ്ട് അവന് വല്ല ഉയർച്ചയുണ്ടായോ? അതേസമയം തിരുവനന്തപുരം നഗരത്തിലാണെങ്കിൽ നിരവധി അവസരങ്ങൾ കിട്ടും.
0: അതിലൂടെ അവന് പേരും പ്രശസ്തിയും കിട്ടും. നാട്ടിൻപുറത്ത് നിന്നാൽ കുടത്തിൽ കത്തിച്ചു വെച്ച വിളക്ക് പോലാകും. വളക്കൂറുള്ള മണ്ണിൽ വിത്ത് വിളയും ഫലം കായ്ക്കും.

0: വെൽക്കം ടു എൻ്റെ റേഡിയോ 91.2 ചുമ്മാ മിണ്ടാം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് ആർജൻ നിതിനോടൊപ്പം മറ്റൊരു നിതിനാണ്. പൂമാനമേ എന്ന പാട്ട് ഒരു പുതിയ സിനിമയിൽ പാടി മനോഹരമാക്കിയ ഒരു ഗായകനാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. വെൽക്കം നിതിൻ കെ ശിവ എൻ്റെ റേഡിയോ 91.2 ചുമ്മാ മിണ്ടാമിലേക്ക്.
1: താങ്ക് യു, താങ്ക് യു. ഒരുപാട് സന്തോഷം ഇവിടെ കൂടാൻ പറ്റിയതിൽ.
0: നിതിനെ, നിതിൻ്റെ ഒരു പാട്ടുകാരനാണ്, ഒരു സംഗീത സംവിധായകനാണ്, ഒരു എഴുത്തുകാരനാണ്. ആദ്യമായി നിതിനെ പാട്ടുകാരനെ മനസ്സിലാക്കിയത് ആരായിരുന്നു?
1: അമ്മയാണ് അങ്ങനെ ഒരു കഴിവുണ്ടെന്ന് തിരിച്ചറിഞ്ഞത് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം അമ്മയുടെ ചെറുപ്പം മുതലേ അമ്മയ്ക്ക് റേഡിയോ കേൾക്കുന്ന ഒരു ഹാബിറ്റ് ഉണ്ടായിരുന്നു. അത് ഇപ്പോഴും ഉണ്ട്. റേഡിയോ കേട്ടുകൊണ്ടായിരിക്കും, അത് ബാക്ക്ഗ്രൗണ്ടിലുണ്ടായിരിക്കും, എന്നിട്ടാണ് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇത് കേൾക്കുന്നത് കൊണ്ട് വിഷ്വൽ കാണണ്ടല്ലോ, അപ്പോൾ കേൾക്കുമ്പോൾ ഇത് പാടുകയും ചെയ്യും, ഏറ്റുപാടും. അപ്പോൾ ഇഷ്ടംപോലെ പാട്ടുകൾ അറിയാം, അമ്മ അത്യാവശ്യം പാടുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ എന്നെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്താണെങ്കിലും അമ്മ ഈ ഒരു പാട്ട് കേൾക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു, പാടുകയും ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് ഇത് കിട്ടിയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ മൂന്നാമത്തെ വയസ്സിൽ എന്തോ ആണ് ഞാൻ പൂവേ പൂവേ പാലപ്പൂ എന്ന് പറഞ്ഞ പാട്ട് ആണ് ആദ്യമായിട്ട് പാടിയെന്ന് അമ്മ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയാണ്.
0: ബ്രോ, സംഗീതം പഠിച്ചിട്ടുണ്ടോ? ആരാണ് ഗുരു?
1: അതെ അതെ, ഞാൻ ചെറുപ്പം മുതലേ പാട്ട് പഠിക്കുന്നുണ്ട്, ഇപ്പോഴും പാട്ട് പഠിക്കുന്നുണ്ട്. എൻ്റെ ആദ്യത്തെ ഗുരുവിൻ്റെ പേര് അടൂർ സുഭാഷ് എന്നാണ്. അതിനുശേഷം ഞാനൊരു മൂന്നോ നാലോ ഗുരുക്കന്മാരുടെ അടുത്ത് പാട്ട് പഠിച്ചിരുന്നു. ആൻഡ് കറന്റ്ലി ഞാനിപ്പോ പന്തളം ജി പ്രദീപ് കുമാർ എന്നാണ് എൻ്റെ ഗുരുവിൻ്റെ പേര്. സാറിൻ്റെ അടുത്താണ് പാട്ട് പഠിക്കുന്നത്. സാറിൻ്റെ അടുത്ത് ചെന്നതിന് ശേഷമാണ് എനിക്കൊരു ദ പേഴ്സ്പെക്റ്റീവ് ടുവേർഡ്സ് മ്യൂസിക് എന്നൊക്കെ പറയില്ലേ, അതിലൊക്കെ ഭയങ്കര ചേഞ്ചസ് ഉണ്ടായത്. ഈവൻ ദോ എനിക്ക് കർണാട്ടിക് മ്യൂസിക് ഭയങ്കര ഇഷ്ടമായിരുന്നില്ല ഞാൻ അവിടെ പഠിക്കാൻ ചെല്ലുന്ന സമയത്തൊക്കെ, പക്ഷേ സാറെടുത്ത എഫേർട്ടിൻ്റെ പുറത്താണ് അന്നത്തെ കലോത്സവങ്ങളിലും ഒക്കെ ഫസ്റ്റോ സെക്കൻഡോ ഈവൻ ഒരു തേർഡെങ്കിലും ഞാൻ അടിച്ചുകൊണ്ട് പോയിട്ടുള്ളത്. അപ്പോൾ ആൻഡ് ഹി വാസ് ടീച്ചിങ് മീ കർണാട്ടിക് മ്യൂസിക്. എന്നിരുന്നാൽ കൂടി ലൈറ്റ് മ്യൂസിക്കിലൊക്കെ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് സാറ്, മെയിൻലി ഫോർ ദീസ് കോമ്പറ്റീഷൻസ്. അപ്പോൾ സാറിൻ്റെ സ്റ്റുഡൻ്റ് ആണ് ഞാൻ, ഇനി അങ്ങോട്ടും അങ്ങനെ പോകണം.
0: പാട്ട് പാടുന്ന എല്ലാവർക്കും മ്യൂസിക് കമ്പോസ് ചെയ്യാൻ കഴിയണമെന്നില്ല, പക്ഷേ ബ്രോയ്ക്ക് പാട്ട് പാടാനും ഒരു മ്യൂസിക് കമ്പോസ് ചെയ്യാനും കഴിയും എന്ന് മനസ്സിലാക്കിയത് എപ്പോഴായിരുന്നു?
1: ആക്ച്വലി പാട്ട് പാടുന്ന ഒരാൾക്ക് വലിയ തലപോക്കേണ്ട കാര്യമൊന്നുമില്ല ഒരു പാട്ട് കമ്പോസ് ചെയ്യാനായിട്ട്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെയാണ് എനിക്കും ഈ ഒരു കമ്പോസിങ് ഒരു പരിപാടിയിലേക്ക് ഞാൻ വന്നത്. പക്ഷേ അതിന് ഹെൽപ്പ് ചെയ്തത് ഒരു ഭയങ്കര കോമഡിയാണ്. എട്ടാം ക്ലാസ്സിലോ ഒമ്പതിലോ എന്തോ പഠിക്കുന്ന സമയത്താണ് എൻ്റെ ക്ലാസ്സിൽ എൻ്റെ രണ്ട് മൂന്ന് കൂട്ടുകാർ വന്നിട്ട്, എടാ ഞങ്ങളൊരു ഷോർട്ട് ഫിലിം ചെയ്യുന്നുണ്ട്, നിനക്ക് പറ്റുമോ ഒരു പാട്ട് ചെയ്തു തരാൻ, അതിനകത്ത് ഒരു പാട്ട് വേണം, അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അവർ പിന്നീട് അതൊന്നും ചെയ്തൊന്നുമില്ല, പക്ഷെ ഞാനത് ഭയങ്കര സീരിയസ് ആയിട്ട് എടുത്തിട്ട് അന്നത്തെ ക്ലാസ് തീരുന്നതിന് മുന്നേ, മീൻസ് സ്കൂള് വിടുന്നതിന് മുന്നേ, ഏതോ ഒരു ക്ലാസ്സിലിരുന്നിട്ട് ഞാൻ ഈ ട്യൂൺ ഉണ്ടാക്കാനുള്ള പരിപാടി ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ അന്ന് ഫോണും കാര്യങ്ങളൊന്നും കയ്യിലില്ലല്ലോ റെക്കോർഡ് ചെയ്ത് വെക്കാനോ ഒന്നും. അപ്പോൾ ഒരു ബുക്കിന്റെ ബാക്കിൽ ഞാനിങ്ങനെ സരിഗമപാദനീസ നൊട്ടേഷൻസ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് എനിക്ക് പറ്റുന്ന രീതിയിൽ, ഇത് ഓർത്ത് വെക്കാൻ പറ്റുന്ന രീതിയിൽ ഞാനിത് നോട്ട് ചെയ്ത് വെച്ചു. അങ്ങനെയാണ് ആ പാട്ട് പിന്നീട് ഞാൻ അവരെ കൊണ്ട് കേൾപ്പിച്ചപ്പോഴത്തേക്ക്, എടാ കൊള്ളാം കേട്ടോ ഇത് നല്ല രസം ഉണ്ടെന്നൊക്കെ പറഞ്ഞ്. പിന്നീട് അത് നടന്നു വന്നില്ല, ആ പാട്ട് എനിക്കിപ്പോൾ ഓർമ്മയും ഇല്ല. അങ്ങനെയായിരുന്നു എന്റെ തുടക്കം. പിന്നീട് ഞാൻ തന്നെ ചിന്തിച്ചു, മറ്റുള്ള ആൾക്കാരുടെ അടുത്ത് ചാൻസ് ഒരുപാട് ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഒരു 13-14 വയസ്സുള്ള കുട്ടിക്ക് ചാൻസ് ചോദിച്ച് നടക്കാന്നുള്ളത് അത്ര പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. മാത്രമല്ല എനിക്ക് കുട്ടിക്കാലം മുതലേ ഞാൻ റെക്കോർഡിങ്സിനും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്, ഈ ഡിവോഷണൽ സോങ്സും നാടക ഗാനങ്ങളും അങ്ങനെയൊക്കെ പാട്ടുകൾ എന്നെ പലരും പാടാൻ വിളിക്കാറൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് എനിക്കിതൊരു ക്രേസാണ്, ഈ സ്റ്റുഡിയോയിൽ റെക്കോർഡ് ചെയ്യാൻ പോലും അങ്ങനെയൊക്കെ. അപ്പോൾ എൻ്റെ വോയിസ് എനിക്കെന്തുകൊണ്ട് യൂട്ടിലൈസ് ചെയ്തുകൂടാ എന്നുള്ളത് തിരിച്ചറിവ് ഈ ഒരു പാട്ട് ഉണ്ടാക്കിയപ്പോഴാണ് എനിക്ക് തോന്നിയത്. അതിനുശേഷം പിന്നെ ഞാൻ പാട്ട് കമ്പോസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ബ്രോ പറഞ്ഞതിലൊരു തിരുത്ത്, പണ്ട് ഞാൻ പാട്ട് എഴുതുമായിരുന്നു, ഇപ്പൊ എഴുതാറില്ല. അത് അന്ന് എഴുതിയിരുന്നതൊക്കെ ഗതികേടിന്റെ പുറത്ത് എഴുതിയതാണ്, വേറെ ആരെയും എഴുതാൻ കിട്ടാത്തതുകൊണ്ടും പൈസ കൊടുക്കാനില്ലാത്തതുകൊണ്ടും ആണ് ഞാൻ പാട്ട് എഴുതിയിട്ടുള്ളത്. അങ്ങനെ എന്തൊക്കെയോ നന്നായിട്ടൊക്കെ വന്നിട്ടുണ്ട്, അങ്ങനെയുള്ളൂ, ഇപ്പൊ ഇല്ല.
0: എങ്കിൽ ബ്രോ കമ്പോസ് ചെയ്ത ഏതെങ്കിലും ഒരു പാട്ട് ഞാൻ കുട്ടി പാടുവോ? ഇപ്പോഴല്ല, ഒരു ബ്രേക്കിന് ശേഷം. ഓക്കെ ഓക്കെ, നമുക്കൊരു ബ്രേക്ക് പോയിട്ട് വരാം, അപ്പോഴത്തേക്കും നിങ്ങൾ രണ്ട് പാട്ട് ആസ്വദിച്ചിട്ട് തിരിച്ചു വരും.

0: യെസ്, നമ്മളങ്ങനെ വീണ്ടും ചെറിയൊരു ബ്രേക്കിന് ശേഷം തിരികെ വന്നിരിക്കുകയാണ്. ഇത് എൻ്റെ റേഡിയോ 91.2 ചുമ്മാ മിണ്ട എന്ന പ്രോഗ്രാമിൽ കൂടെയുള്ളത് അർജുൻ നിതിനും ഗസ്റ്റായിട്ട് മറ്റൊരു നിതിനുമാണ് നിതിൻ കെ ശിവ. അപ്പോൾ നിതിൻ കെ ശിവ, ബ്രേക്കിന് മുമ്പ് ഒരു പാട്ട് പാടിത്തരാമെന്ന് പറഞ്ഞാൽ നമുക്ക് ആ പാട്ടിലേക്ക് പോവാം.
1: നമ്മുടെ ഫ്രണ്ട്സ് ആണല്ലോ ഏറ്റവും കൂടുതൽ നമ്മളെ ബ്രൂട്ടലി ക്രിട്ടിസൈസ് ചെയ്യുന്നത്. അപ്പൊ അവര് പോലും എടാ ഈ പാട്ടൊന്ന് പാടുമോ എന്ന് പറഞ്ഞ് ചോദിച്ച് പാടിക്കുന്ന ഒരു പാട്ടാണ്. എൻ്റെ ഒരുപാട് പാട്ടുകൾ, ഞാൻ കമ്പോസ് ചെയ്ത ഒരുപാട് പാട്ടുകൾ എനിക്കിഷ്ടമാണ്. പക്ഷേ ഈ പാട്ടിന് വല്ലാത്തൊരു പ്രത്യേകത എന്തുകൊണ്ട്, ഈവൻ ഇത് കേൾക്കുമ്പോഴത്തേക്ക് ഞാൻ തന്നെ ചിന്തിച്ചിട്ടുണ്ട് ഇത് ആരാടാ കമ്പോസ് ചെയ്തേ, കൊള്ളാലോ ആ ഒരു മൂഡ് തോന്നിയിട്ടുള്ളൊരു പാട്ടാണ്. പേര് ചെമ്പരത്തി.
0: ചെമ്പരത്തി.
1: പൂമണം തരി തൂവില്ല നീ തേനൊരിറ്റ്

0: ഇതാണ് ആ പാട്ട്.
1: സൂപ്പർ സൂപ്പർ ബ്രോ, നല്ല നല്ല രസമുണ്ട് കേട്ടിങ്ങിരിക്കാൻ തോന്നുന്നു. അടിപൊളി, ഒരു രക്ഷയില്ല കേട്ടോ.
2: അതേപോലെ തന്നെ ബ്രോ, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ടുകാരുണ്ടല്ലോ, അപ്പോൾ ആ പാട്ടുകാരൻ്റെ പാട്ട്, ഒരു പാട്ട് പാടുന്ന ഒരാളെന്ന നിലയ്ക്ക് അവരുടെ പാട്ടായിരിക്കും എപ്പോഴും നമ്മൾ ചൂസ് ചെയ്യുക പാടാനായിട്ട്. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ ബ്രോയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ടുകാരൻ, എപ്പോഴും പാടുന്ന പാട്ട്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
0: അതെനിക്ക് തോന്നുന്നു ബ്രോ ഒരു 2 വർഷം മുന്നേ വരെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ, അങ്ങനെ ഒരാളുടെ പാട്ട് മാത്രം സ്ഥിരമായിട്ട് കേൾക്കുക പാടുക എന്നൊക്കെ ഉണ്ടായിരുന്നൊരു അങ്ങനത്തെ ഒരു പരിപാടി. ഇപ്പൊ അങ്ങനെയില്ല, ഇപ്പൊ കിട്ടുന്ന പാട്ടുകളെല്ലാം കേൾക്കണം എന്നുള്ളൊരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. അതിനുവേണ്ടിട്ട് സമയം എങ്ങനെയൊക്കെ കണ്ടുപിടിക്കുക, കാരണം നമ്മള് സ്ഥിരമായിട്ട് മ്യൂസീഷ്യൻ അല്ലേ, അപ്പൊ പുതിയ സാധനം ക്രിയേറ്റ് ചെയ്യേണ്ടത് കൊണ്ട് നമുക്ക് ഇപ്പൊ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന പാട്ടുകളും ഇതുവരെ ഇറങ്ങിയിട്ടുള്ളതും ഒക്കെ കോടാനുകോടികൾ പാട്ട് എണ്ണി പറയാൻ പറ്റാത്ത അത്ര പാട്ടുകൾ ഇറങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം പോയി കേൾക്കുക എന്ന് പറയുന്നത് ഒരാളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ്. പക്ഷെ അതിന്റെ പകുതിയെങ്കിലും നമുക്ക് കേട്ടിരിക്കണമല്ലോ, അപ്പൊ അതുകൊണ്ട് കേൾക്കാത്ത പാട്ടുകൾ തെരഞ്ഞു പിടിച്ച് കേൾക്കുക എന്നുള്ളൊരു പരിപാടിയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊരു ആക്രാന്തം അല്ലെങ്കിൽ ഒരു പണി പോലെ ചെയ്യുന്നതല്ല, ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതാണ്. പിന്നെ എനിക്ക് തന്നെ എന്നെ പറ്റി തോന്നിയിട്ടുണ്ട്, ഞാനൊരു MS ബാബുരാജൻ മാഷിന്റെ ഒക്കെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു മ്യൂസീഷ്യൻ ആയിരുന്നെങ്കിൽ എന്നെനിക്കൊരു ആഗ്രഹമുണ്ട്. അന്നായിരുന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട രീതിയിലുള്ള പാട്ടുകൾ ഇപ്പോഴും ഉണ്ടാക്കായിരുന്നു. ബാബുരാജൻ മാഷൊക്കെ ചെയ്തു വെച്ചിരിക്കുന്ന പോലത്തെ പാട്ടുകൾ ഉണ്ടാക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനത്തെ ഹാർമോണിയവും തബലയൊക്കെ വെച്ച് ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള പാട്ടുകൾ. ഇപ്പോൾ ബാബുക്കയാണ് എന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മ്യൂസിക് ഡയറക്ടർ അല്ലെങ്കിൽ ഒരു മ്യൂസീഷ്യൻ എന്ന് പറയുന്നത്. അതിനുശേഷം വിദ്യാസാഗറാണ് സാറ്. അദ്ദേഹം ഒരു മാജിക് ആണ് എന്റെ ലൈഫിൽ സത്യം പറഞ്ഞാൽ. ഞാൻ ആദ്യം പാടിയ പാട്ട് പോലും പൂവേ പൂവേ പാലപ്പൂവേ, അത് അദ്ദേഹത്തിന്റെ പാട്ടാണ്. അതിനുശേഷം ഞാൻ കേട്ടിട്ടുള്ള ഒരുപാട് പാട്ടുകൾ, ആ സമയത്തൊന്നും ടീനേജ് കാലഘട്ടത്തിൽ, അന്ന് നമ്മൾ ഈ പാട്ടുകൾ ആര് കമ്പോസ് ചെയ്തു, ആരുടെ പാട്ട് എന്നൊന്നും നോക്കുന്നില്ലല്ലോ, പാടിയ ആൾക്കാർ വരെ മാക്സിമം. അപ്പോൾ അതൊക്കെ തേടി തുടങ്ങിയ കാലഘട്ടം എന്ന് പറയുന്നത് എന്റെ പ്ലസ് ടു ലൈഫ് ഒക്കെ കഴിഞ്ഞിട്ടാണ്. അന്ന് മുതലാണ് ആക്ച്വലി ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ കേട്ടിട്ടുള്ളതും എനിക്ക് ഇഷ്ടമായിരുന്ന അത്രയും പാട്ടുകളും കമ്പോസ് ചെയ്ത ഒരു ഒറ്റ മനുഷ്യനാണ്, അത് വിദ്യാസാഗർ സാറാണ്. അപ്പോൾ അത് അദ്ദേഹത്തിന്റെ ഒരു ഇമ്പാക്ട്, എന്റെ ലൈഫിൽ ഉണ്ടാക്കിയ ഇമ്പാക്ട് ചെറുതൊന്നുമല്ല. അപ്പൊ അദ്ദേഹത്തിന്റെ മ്യൂസിക്കിന്റെ ഇൻഫ്ലുവൻസ് എന്റെ മ്യൂസിക്കിലും ഉണ്ട്.
2: ബ്രോ, ഞാനൊരു വീഡിയോ കണ്ടു, അതായത് ഇപ്പോഴല്ല കുറെ നാളായി, അയാളും ഞാൻ തമ്മിൽ എന്ന സിനിമയിലെ അഴലിന്റെ ആഴങ്ങൾ എന്ന പാട്ട് ഒരു ഒരു വലിയ ക്രൗഡിന്റെ മുമ്പിൽ ഒരു ഒരു പയ്യൻ ഭയങ്കര സിമ്പിളായിട്ട് എന്നിങ്ങനെ പാടുന്ന ഒരു വീഡിയോ. അത് പിന്നെ ഞാൻ അന്വേഷിച്ചു വന്നപ്പോഴാണ് മനസ്സിലായത് അത് നിതിൻ കെ ശിവയായിരുന്നു എന്ന്. അപ്പൊ ആ പാട്ട് ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പാടും ആ പാട്ട്.
0: അത് കാണുന്നതുകൊണ്ട് സിമ്പിളായിട്ട് തോന്നുന്നതാ, ഞാൻ കഷ്ടപ്പെട്ട് തന്നെയാണ് അത് പാടുന്നത്. ഓക്കെ, ആ പാട്ട് എന്തായാലും ആഴ

0: എന്റെ പൊന്നു നിതിനെ പൊളി, ഒരു രക്ഷയില്ല. ഇത് നമ്മള് ഇങ്ങനെ ലൈവായിട്ട് ഇങ്ങനെ കേൾക്കുമ്പോഴല്ലോ, എന്റെ ദൈവമേ അട ഗൂസ്ബംസ് ഒക്കെ വന്നിട്ട് ഇങ്ങനെ എഴുന്നേറ്റ് സല്യൂട്ട് അടിച്ചിട്ടിരിക്കുകയാണ്. ഒരു രക്ഷയില്ല നിതിനെ, അടിപൊളി. അതേപോലെ തന്നെ നിതിനെ, സരിഗമപ്പ സീസൺ ടൂവിൽ നിതിനുണ്ടായിരുന്നു, എങ്ങനെയായിരുന്നു ആ ഒരു ജേണി, എങ്ങനെയായിരുന്നു? അതിന്റെ വിശേഷങ്ങൾ നമുക്ക് കേൾക്കാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
1: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്. കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: ഈ മഴക്കാലത്ത് തുണി അലക്കം പോലൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തൊരു പാടാണ്.
5: ഒരു സൊല്യൂഷൻ ഉണ്ട്.
4: എന്താ സൊല്യൂഷൻ?
5: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങിക്കിട്ടാനും ഇനി പാടുപെടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.

0: യെസ്, നമ്മളങ്ങനെ വീണ്ടും തിരികെ എത്തിരിക്കുകയാണ്. ചെറിയ ബ്രേക്ക് കഴിഞ്ഞിട്ട് നിതിന്റെ വിശേഷങ്ങളെ കേൾക്കാനായിട്ട് ഇത് എന്റെ റേഡിയോ നിധി 1.2 ചുമ്മാ മിണ്ടാമാണ്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് നിതിൻ കെ ശിവയാണ്. അപ്പോൾ പറഞ്ഞോളൂ നിതിന്, എങ്ങനെയായിരുന്നു ആ സരിഗമപ്പയിലേക്ക് എത്തിച്ചേർന്നത്? ആ ഒരു ജേണി എങ്ങനെയായിരുന്നു?
1: അതിന്റെ ഓഡിഷൻ അറ്റൻഡ് ചെയ്തു കിട്ടി എന്നതിലുപരി അതിനകത്ത് പ്രത്യേകിച്ച് അതേന്നുമില്ല. അതിന് മുന്നേ ഒരു 8-10 വർഷത്തോളം ഞാൻ മറ്റ് പല റിയാലിറ്റി ഷോസിന്റെയും ഓഡിഷൻസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ആ സമയത്തൊന്നും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് അന്നൊന്നും ഞാൻ താല്പര്യപ്പെട്ടു പോയതായിരുന്നില്ല. അച്ഛന് ഭയങ്കര ഇഷ്ടമായിരുന്നു എന്നെ പാട്ടുകാരനാക്കണമെന്ന്. മറ്റ് അച്ഛന്മാരുടെ കൂട്ടല്ല, ഞാൻ വേറെ എന്ത് പണി എടുത്തില്ലെങ്കിലും നീ പാട്ടുകാരനാവണം എന്ന് അച്ഛന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ അച്ഛൻ കൊണ്ടുപോയതാണ് ആ ഓഡിഷൻസിനെല്ലാം. അതിനുശേഷം എനിക്ക് ബോധ്യപ്പെട്ടപ്പോഴാണ് ഞാൻ ഇഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് യാത്ര ചെയ്ത് എനിക്ക് കിട്ടിയ അവസരങ്ങളെല്ലാം തേടി പിടിക്കാൻ തുടങ്ങിയത്. അങ്ങനെ ഓഡിഷൻസ് ഒക്കെ ഒറ്റയ്ക്ക് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. ഈവൻ സരിഗമപ്പ ഫസ്റ്റ് സീസണിന്റെ അത് ഞാൻ അറ്റൻഡ് ചെയ്തിരുന്നു. അന്നും എനിക്ക് കിട്ടിയില്ല, ഭയങ്കര പ്രതീക്ഷ ഉണ്ടായിരുന്നു അന്ന്. അങ്ങനെ അവസാനം ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ നിർത്തിയതാണ്, ഇനി പോകുന്നില്ല, കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് ഞാൻ ഡിസിഷൻ എടുത്തതാണ്. പിന്നെ എന്റെ ഫ്രണ്ട്സും പലരും എന്നെ ഇങ്ങനെ നിർബന്ധിച്ച് പുഷ് ചെയ്ത് പറഞ്ഞു വിട്ടതാണ് സെക്കൻഡ് ഓഡിഷൻ അറ്റൻഡ് ചെയ്യാൻ. അങ്ങനെയാണ് അതിലേക്കുള്ള ഒരു സ്റ്റോറി.
0: നിതിന്റെ റീൽസിലെ കൂടെ പലരും പാടാൻ ഞാൻ കണ്ടിട്ടുണ്ട്. വീട്ടില് ആരൊക്കെ പാടും?
1: അത് നേരത്തെ പറഞ്ഞ പോലെ അമ്മ പാടും. അമ്മ പാടും മീൻസ് അച്ഛനും പാടും, രണ്ടുപേരും ഏകദേശം ഒരുപോലൊക്കെ തന്നെയാണ് പാടുന്നത്. അത്യാവശ്യം ശ്രുതിയൊക്കെ ഔട്ടായാലും അവരെങ്ങനെങ്കിലുമൊക്കെ ഒപ്പിച്ചൊക്കെ പാടും. അപ്പോൾ അതാണ് അവരുടെ കാര്യം. പിന്നെ അനിയൻ നന്നായിട്ട് പാടും. അവൻ്റെ എൻ്റെ ശബ്ദമൊക്കെ ഏകദേശം ഒരുപോലൊക്കെ തന്നെയാണ്. അവനും റിയാലിറ്റി ഷോയിൽ സരിഗമപ്പയിൽ എൻ്റെ കൂടെ ഒരു എപ്പിസോഡിൽ സ്റ്റേജ് ഷെയർ ചെയ്തിരുന്നു. പിന്നെ അവനെ കൊണ്ട് ഞാൻ പാട്ട് പാടിച്ചിട്ടുണ്ട്, എൻ്റെ ഒറിജിനൽ കോമ്പോസിഷൻ ഒരെണ്ണം പാടിയിട്ടുണ്ട്. പിന്നെ എൻ്റെ വൈഫ് നന്നായിട്ട് പാടും. അപ്പോൾ ഞങ്ങൾ മൂന്നുപേരുമാണ് ഞങ്ങളുടെ ഹോൾ കുടുംബം. ഞങ്ങൾ ഈ 5 പേരല്ലാതെ ഞങ്ങളുടെ മൊത്തം കുടുംബത്തിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പാട്ടുകാരായിട്ടുള്ളത്. അപ്പോൾ ഇവർ രണ്ടുപേരും വീട്ടിലുണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. ഇവള് എല്ലാവരും വിളിച്ചിറക്കും, ബാ നമുക്ക് പാട്ട് പാടാം, നമുക്ക് റീല് പോസ്റ്റ് ചെയ്യണം, കുറേ നാളായല്ലോ പാടിയിട്ടെന്നൊക്കെ പറഞ്ഞിട്ട് നിവിനെയും വിളിച്ചിറക്കും. എന്നിട്ട് ഭയങ്കര തൊന്തരമായിരിക്കും ആ സമയത്ത്. അങ്ങനെ വന്നിട്ട് ഏത് പാട്ട് പാടും, അങ്ങനെ പാട്ട് സെലക്ട് ചെയ്യലായി, പിന്നെ അത് റെക്കോർഡ് ചെയ്ത് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഇവർ തമ്മിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്നിട്ട് എടാ അവിടെ പോയി ഇവിടെ പോയി അത് ശരിയാക്കി ഇത് ശരിയാക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ സൈഡിലിരുന്നിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നീ ഭയങ്കര പാട്ടുകാരൻ, ഞങ്ങൾക്ക് ഇത് അറിഞ്ഞൂടല്ലോ, അപ്പം ഞങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ പറഞ്ഞാന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കോമഡിയാണ്. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്യൽ അങ്ങനെ ഭയങ്കര രസമാണ്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ പാട്ടൊക്കെ പാടി കൂടാറൊക്കെയുണ്ട്.
0: നമ്മുടെ മമ്മൂക്കയും ജയറാം ഏട്ടനും കൂടെ അഭിനയിച്ച ഒരു സിനിമ എബ്രാം ഓക്സ്ലർ, അതിനകത്ത് നിതിൻ ഒരു പാട്ട് പാടുണ്ട് പൂമാനമേ എന്ന പാട്ട്. പഴയ പല പാട്ടും എടുത്ത് റീമേക്ക് ചെയ്യുമ്പോൾ, പുതിയൊരു പടത്തിനകത്തോട്ട് റീമേക്ക് ചെയ്ത് ചെയ്യുമ്പോൾ വേണ്ടത്ര വിജയിക്കണമെന്നില്ല. പക്ഷെ ഈ പാട്ട് എല്ലാവരും പഴയ പാട്ടിനെ പോലെ തന്നെ ഏറ്റെടുത്തു അല്ലെ? പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആ പാട്ട്. പഴയ പാട്ടും പുതിയ പാട്ടും തമ്മിൽ നോക്കുമ്പം അങ്ങനെ വേർ ശബ്ദം എന്നല്ലാതെ ഒരു വൾഗറായിട്ട് നമുക്ക് തോന്നുന്നില്ല ആ പാട്ട്. എങ്ങനെയായിരുന്നു നിതിൻ ആ ഒരു പാട്ടിലേക്ക് എത്തിയത്?
1: മിഥുൻ മുകുന്ദൻ എന്നാണ് നമ്മുടെ പൂമാനമേ ഓസ്ലറിലേക്ക് ചെയ്ത മ്യൂസിക് ഡയറക്ടറിന്റെ പേര്. അപ്പോൾ ചേട്ടനുമായിട്ട് എനിക്ക് ഓസ്ലർ ഇറങ്ങുന്ന ഒരു 1.5 വർഷം മുന്നേ മുതലുള്ള പരിചയമാണ്. ഞങ്ങൾ ഇന്ന് വരെ ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടില്ല. ചേട്ടൻ ആക്ച്വലി ബാംഗ്ലൂരാണ് താമസിക്കുന്നതൊക്കെ. അപ്പോൾ പടമൊക്കെ ചെയ്യുന്ന സമയത്താണെങ്കിലും ചേട്ടൻ അവിടെ തന്നെ ഇതിൻ്റെ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരുന്നത്. പിന്നെ അപ്പോൾ ഞാൻ ഈ റീലൊക്കെ ചെയ്യുന്ന സമയത്ത് ചേട്ടൻ അയച്ചു കൊടുക്കും. അങ്ങനെ ഒരു ദിവസം ചേട്ടൻ എന്നെ വിളിച്ചിട്ട് സംസാരിക്കുകയൊക്കെ ഉണ്ടായി. പിന്നെ തുടർന്നും ഞാൻ എനിക്ക് ചെയ്യുന്ന പാട്ടുകളൊക്കെ ഞാൻ ചേട്ടൻ അയച്ചു കൊടുക്കും. അതുപോലെ ചേട്ടൻ്റെ പാട്ടുകളൊക്കെ ഇറങ്ങുമ്പോഴത്തേക്ക് അതും പാടി അയച്ചു കൊടുക്കും. അങ്ങനെ ഓരോന്നോരോന്ന് വന്ന് എക്സാക്ട്ലി ഒരു വർഷമൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ പൂമാനമ്മയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഒരു 2 പരിപാടി അയക്കുമെന്ന് ചോദിച്ചിട്ട് ചേട്ടൻ എന്നെ വിളിക്കുന്നതും. അത് പാടി അയച്ചു കൊടുത്ത് ഏകദേശം 1 ആഴ്ചയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ചേട്ടൻ എന്നെ വിളിച്ച് പറഞ്ഞു, ഇതുപോലെ എടാ റെക്കോർഡിങ് നമുക്ക് എറണാകുളത്ത് ഒരു സ്റ്റുഡിയോയിൽ നിങ്ങൾ പോയങ്ങ് റെക്കോർഡ് ചെയ്താൽ മതി, ഞാൻ ഉണ്ടാവില്ല, ഞാൻ ഈ പരിപാടി ഒന്ന് തീർക്കുന്നതിൻ്റെ തിരക്കില എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇതിൻ്റെ ഇടയ്ക്ക് കോളിൽ ചേട്ടൻ പറയുന്നുണ്ടായിരുന്നു, എന്നെ ഫസ്റ്റ് കോളിൽ വിളിച്ചപ്പോൾ പറയുന്നുണ്ടായിരുന്നു, ജയറാബന്റെ ഒരു പടമാണ്, നമ്മുടെ മിഥുൻ മാനുവൽ തോമസ് ആ ഡയറക്ടർ. പക്ഷെ പടം ഏതാന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഈ റെക്കോർഡിങ്ങിന് പോകുന്നതിന്റെ ഭാഗമായിട്ട് ചേട്ടൻ വിളിച്ചപ്പോഴാണ് ഞാനും അനിയനും കൂടെ ഒരു ഗൂഗിൾ സെർച്ച് നടത്തിയായിരുന്നു, ഏതാ ജയറാമേട്ടൻ കൊളാബിംഗ് വിത്ത് മിഥുൻ മാനുവൽ തോമസ് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്നൊക്കെ പറഞ്ഞ് നോക്കിയപ്പോഴത്തേക്ക് എബ്രഹാം ഓസ്ലർ. അങ്ങനെ ഞാൻ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചു, ചേട്ടാ ഓസ്ലർ ആണോ പടം? അതെ, ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞില്ലായിരുന്നോ? ഇല്ല ചേട്ടാ, ഞാൻ ഇങ്ങനെ തപ്പി കണ്ടുപിടിച്ചതെന്നൊക്കെ പറഞ്ഞാണോ? ആ അതെ അതെ അതെ, അതാണ് പടം. അങ്ങനെ പാട്ട് റെക്കോർഡിംഗ് ഒക്കെ കഴിഞ്ഞു, എന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. പിന്നെ ഫസ്റ്റ് ഡേ പടം കാണാൻ പോകണം പോകണമെന്നുണ്ടായിരുന്നു. ഞാൻ ഈ റിയാലിറ്റി ഷോയുടെ ഫിനാലെ ഒക്കെ അടുത്ത് നിന്നുകൊണ്ട് എനിക്കത് പറ്റിയില്ല. പക്ഷെ എന്റെ ഫ്രണ്ട്സ് കുറെ പേര് പോയി പടം കണ്ടിട്ട് എന്റെ അടുത്ത് റെസ്പോൺസ് വിളിച്ച് പറയുന്നുണ്ട്, എടാ പടം അടിപൊളി, നിന്റെ പാട്ട് സ്ക്രീനിൽ കേട്ടപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു, കണ്ണ് നിറഞ്ഞു. ഈവൻ എന്റെ പേര് വായിച്ചു നോക്കാതെ തന്നെ കുറെ ആൾക്കാര് എടാ നീയാണോ ഈ പാട്ട് സിനിമയിൽ പാടിയെന്നൊക്കെ ചോദിച്ചിട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് ഇഷ്ടം പോലെ വരുന്നു. അപ്പൊ എന്റെ ശബ്ദത്തിന് ഇത്രയും വലിയ റെക്കഗ്നീഷൻ ഉണ്ടായിരുന്നു എന്നൊക്കെ ഞാൻ തിരിച്ചറിഞ്ഞ് തന്ന. അപ്പൊ ഒരുപോലെ തന്നെ എനിക്ക് ഭയങ്കര സങ്കടവും വരുന്നുണ്ട്, സന്തോഷവും ഉണ്ട്, പടം കാണാൻ പറ്റുന്നുമില്ല. പക്ഷെ ഞാൻ എന്തായാലും ഫാമിലിയായിട്ട് മാത്രമേ പോയിരുന്നിട്ട് ഇത് ആദ്യമായിട്ട് തിയേറ്ററിൽ കാണുള്ളൂ എന്ന് എന്തായാലും എടുത്തിരുന്നതാണ്, ഞാൻ ഉറപ്പിച്ചതാ. അപ്പൊ അങ്ങനെ തന്നെ ഞാൻ പോയി കണ്ടു. ഒരു നാലോ അഞ്ചോ ദിവസത്തിന് ശേഷമാണ് ഷോയുടെ പരിപാടി എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പോയി പടം കാണുന്നത്. അപ്പൊ ഞാൻ സംസാരിച്ചെങ്കിൽ പോകുന്നു. അപ്പൊ അതാണ് പൂമാനത്തിലേക്ക് എത്തിയ കഥ.
0: എന്തായാലും നമുക്ക് ഒരു ചെറിയ ഇടവേളക്കുള്ള സമയം ആയിരിക്കാണ്, ബാക്കി വിശേഷം നമുക്ക് ഇടവേള കഴിഞ്ഞിട്ട് സംസാരിക്കാം.

0: വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആയ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
3: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: യെസ്, നമ്മൾ ഒരു ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് എന്റെ റേഡിയോ 91.2 ചുമ്മാ മിണ്ടാമാണ്. എന്ന് കൂടെ ഉള്ളത് ആർജി നിതിനും നമ്മുടെ ഗസ്റ്റ് ആയിട്ടുള്ളത് നിതിൻ കെ ശിവയുമാണ്.
5: അപ്പോൾ നിതിന് നമ്മൾ പറഞ്ഞെടുത്ത് നിതിൻ എബ്രഹാം മോക്സ്ലർ എന്ന സിനിമയില് പാട്ടുപാടി ഫാമിലി ആയിട്ടാണ് തിയേറ്ററിൽ പോയി സിനിമ കണ്ടത് എന്ന് പറഞ്ഞു. പക്ഷേ എന്നിരുന്നാൽ കൂടി നമ്മൾ പാടിയ പാട്ട് അതിന്റെ വിഷ്വൽ ഒരു വലിയൊരു സ്ക്രീനിൽ കാണുന്നു. ചുറ്റൂടും സ്പീക്കറിൽ നമ്മൾ പാടിയ പാട്ട് ഇങ്ങനെ കേൾക്കുന്നു.
4: ഉറപ്പായിട്ടും സന്തോഷമായിരിക്കും മനസ്സിൽ. ആ ഒരു നിമിഷം എങ്ങനെയായിരുന്നു എന്ന് ഞങ്ങളോടൊന്ന് ഷെയർ ചെയ്യൂ.
6: ഞാൻ പറഞ്ഞില്ലേ, എന്റെ അച്ഛനും അമ്മയൊക്കെ ആയിട്ട് ഒരുമിച്ചിരുന്നേ ഞാൻ ഈ പടം കാണുള്ളൂ എന്ന് ഞാൻ ഉറപ്പിച്ചത് ആദ്യത്തെ ഷോ. അപ്പോ അങ്ങനെ ഞാൻ തിയേറ്ററിൽ പോയിരിക്കുന്ന സമയത്ത് ഞാൻ അതിന്റെ ഒരു വീഡിയോ വരെ ചെയ്തിരുന്നു, എല്ലാവരുടെ റെസ്പോൺസും അതും ഇതും ഒക്കെ എടുത്തിട്ട്. പക്ഷെ തിയേറ്ററിൽ ഞാൻ സിനിമ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് ഫസ്റ്റ് ഞാൻ എന്റെ കണ്ണുകൊണ്ട് എന്റെ പേരെഴുതി കാണിക്കുന്നത് കണ്ട് ഇങ്ങനെ ആസ്വദിച്ചോണ്ടിരുന്ന സമയത്ത് എന്റെ അടുത്ത് നിന്ന് അമ്മ വന്ന് എന്നെ എനിക്കൊരു ഉമ്മ കെട്ടിപ്പിടിച്ച് തന്ന് തിയേറ്ററിൽ ഇരുന്നിട്ട്. അത് എനിക്ക് ഭയങ്കര മൊമെന്റ് ആയിരുന്നു. അപ്പൊ അതിനുശേഷവും ഞാൻ ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എറണാകുളത്തും പലയിടത്തും ഞാൻ 2-3 തവണ ഈ സിനിമ പോയിട്ട് തിയേറ്ററിൽ തന്നെ കണ്ടിട്ടുണ്ട്. എന്റെ വേറെ ഫ്രണ്ട്സുമായിട്ടും അങ്ങനെ പലരുമായിട്ടും ഞാൻ പോയി കണ്ടിട്ടുണ്ട്. അപ്പൊ അതെല്ലാം എനിക്ക് ഈ ആൾക്കാരുടെ കൂട്ടിരുന്നിട്ട് അവരുടെ റെസ്പോൺസ് എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് പോയതൊക്കെയാണ്. ഈവൻ ദോ കുറെ പേര് എന്നെ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ടായിരുന്നു, പിന്നെ മെസ്സേജ് ആയിട്ടും വിളിച്ചും ഒക്കെ ഒരുപാട് പേര് എനിക്ക് ആ സ്നേഹവും അവരുടെ ആ ഒരു സന്തോഷം ഒക്കെ അറിയിക്കുന്നുണ്ടായിരുന്നു. അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര മൈലേജ് തന്നൊരു കാര്യമാണ്. പിന്നെ ഇതുപോലെ റീക്രിയേറ്റ് ചെയ്തിട്ട് പാട്ടുകൾ ഇറങ്ങുന്ന സമയത്ത് എല്ലാം നന്നാവണം എന്നില്ല, അതിനൊന്നെങ്കിൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടും അല്ലെങ്കിൽ അവരത് തള്ളിക്കളയും. അതിന്റെ നടുക്ക് ഓക്കെ ഓക്കെ എന്ന് പറയുന്ന ഒരു സംഭവം ഇതുവരെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷെ ഈ പാട്ടിന് കിട്ടിയ റെസ്പോൺസ് എന്ന് പറയുന്നത് ഭയങ്കര പണ്ടത് ഹിറ്റായതുപോലെ തന്നെയല്ലേ ഇപ്പോഴും അത് വീണ്ടും ഹിറ്റായത്. അപ്പൊ അതില് വോയിസ് കൊടുക്കാൻ പറ്റിയതെന്ന് പറയുന്നത് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യം. അങ്ങനെ ഇതിന്റെ സക്സസ് സെലിബ്രേഷൻ ഒക്കെ പോയ സമയത്ത് ജയറാമേട്ടൻ വന്നിട്ട് പറഞ്ഞു, മോനി നന്നായിട്ടുണ്ട് കേട്ടോ, അസലായിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതുപോലെ മിഥുൻ മാനുവൽ തോമസ് ഡയറക്ടർ ആണെങ്കിലും അന്ന് ഞങ്ങൾ മീറ്റ് ചെയ്തു, പക്ഷെ തിരക്കിനിടയിൽ സംസാരിക്കാൻ പറ്റിയില്ല. ചേട്ടൻ എന്നെ ഓർത്തിരുന്ന് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് കാറിൽ ഇരിക്കുന്ന സമയത്ത് എന്നെ വിളിച്ചു. വിളിച്ചിട്ട് എന്റെ അടുത്ത് പറഞ്ഞു, എടാ ഞാനിങ്ങനെ ഇച്ചിരി തിരക്കിലായിരുന്നു, അതുകൊണ്ടാണ് വിളിക്കാൻ പറ്റാഞ്ഞത്. നീ നന്നായിട്ട് പാടി, എനിക്കത് വിളിച്ചറിയിക്കാൻ പറ്റിയില്ല, അപ്പോ നമുക്ക് എന്തായാലും ഇനിയും കൂടാം കേട്ടോ, നന്നായിട്ടിരിക്കുവോ, അടിപൊളി ആവട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിയും എന്നെ വിഷ് ചെയ്തിട്ടാണ്. അത് ഓർത്തിരുന്ന് എനിക്ക് എന്റെ അടുത്ത് അത് പറയാൻ കാണിച്ച മനസ്സുണ്ടല്ലോ. ഐ ആം സോ താങ്ക്ഫുൾ ഫോർ ദാറ്റ്. പിന്നെ അതുപോലെ ഒരുപാട് പേര് എനിക്ക് ഭയങ്കര ഓർക്കാൻ തോന്നുന്ന മെസ്സേജുകൾ, അങ്ങനെ എടുത്തു പറയേണ്ട ഒരു മെസ്സേജ് എന്നൊക്കെ പറയുന്നത് ചില കുട്ടികളൊക്കെ എനിക്ക് വന്നിട്ട് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു. ലൈക്ക് അവരുടെ അമ്മയുടെ പേഴ്സണൽ ഫേവറേറ്റ് പാട്ടായിരുന്നു ഇത്. ഇപ്പൊ ഇത് എന്റെയും ഫേവറേറ്റ് പാട്ടാണ്, അത് ചേട്ടൻ പാടി ഇത് വീണ്ടും ഇറങ്ങിയപ്പോഴാണ് ഞങ്ങളിലേക്കൊക്കെ ഇത് എത്തിയത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെയൊക്കെ റെസ്പോൺസ് അയക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്റെ അമ്മയുടെയൊക്കെ പ്രായത്തിലുള്ളവരുടെയും ഈവൻ ചിലപ്പോൾ അതിനെക്കാട്ടി മുന്നേ ഉള്ള ആൾക്കാരുടെ ഒക്കെ ഫേവറേറ്റ് ആയിട്ടുണ്ടായിരുന്ന ഒരു പാട്ടാണ് ഞാനിപ്പം എനിക്ക് പാടാൻ കിട്ടിയത്. അത് വീണ്ടും അവരിലേക്ക് തന്നെ തിരിച്ചെത്തിയെന്ന് കേൾക്കുമ്പോഴത്തേക്ക് അവർ തന്നെ ആ ഒരു റെസ്പോൺസ് എനിക്ക് പോസിറ്റീവായിട്ട് തരുമ്പോൾ അതിൽ അത് എല്ലാവർക്കും കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്.
4: ഓക്കെ, ബ്രോയ്ക്ക് ഒരു പാട്ടുകാരനായിട്ട് അറിയപ്പെടാനാണോ അതോ ഒരു എഴുത്തുകാരനോ അല്ലെങ്കിൽ സംഗീത സംവിധായകനായിട്ട് അറിയപ്പെടാനാണോ ആഗ്രഹം?
6: എഴുത്തുകാരൻ എന്തായാലും ഇല്ല, മേ ബി വല്ല ബുക്കൊക്കെ എഴുതുമായിരിക്കും വരുന്ന കാലത്ത്, കാരണം എനിക്ക് എഴുതാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ പാട്ടെഴുത്ത് എന്തായാലും ഉണ്ടാവില്ല, എനിക്കതിൽ വലിയ താല്പര്യമില്ല. പക്ഷെ ഒരു പാട്ടുകാരനായിട്ടും മ്യൂസിക് ഡയറക്ടറും ആയിട്ടും മുന്നോട്ട് പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിൽ ഒരെണ്ണം വേർതിരിച്ച് എടുത്ത് പറയാൻ വേണ്ടിയിട്ട് ഭയങ്കര പാടുമാണ്. എൻ്റെ ഏറ്റവും വലിയ ഡ്രീം എന്ന് പറയുന്നത് ഇപ്പോൾ അനിരുദ്ധൊക്കെ സിനിമയ്ക്ക് സ്കോർ ചെയ്യുന്നത് പോലെ എനിക്കൊരു മലയാളം പാടം അല്ലെങ്കിൽ ഒരു സിനിമ അത്രയും വൈഡ് റേഞ്ച് ഓഫ് ആൾക്കാരിലേക്ക് എത്തുന്ന രീതിയിലൊരു സിനിമ എനിക്ക് എന്റെ പേരിൽ എനിക്ക് ഷോൾഡർ ചെയ്യണം, അത് അവർക്ക് തൃപ്തി വരുന്ന രീതിയിൽ എനിക്കത് കേൾപ്പിക്കണം. അങ്ങനത്തെ ഒരു മാസ് കൊമേഴ്ഷ്യൽ പടം അല്ലെങ്കിൽ എന്ത് തരം പടമാണെങ്കിലും അത് കുറച്ചും കൂടെ കൊമേഴ്ഷ്യലി ഇതായിട്ടുള്ളൊരു പടമാണെങ്കിൽ ഭയങ്കര സന്തോഷം. അത് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഡ്രീം. അതേപോലെ തന്നെ ഒരു ഇൻഡിപെൻഡൻറ് മ്യൂസീഷ്യനായിട്ടും എനിക്കിഷ്ടമുള്ള തരത്തിലുള്ള എന്നെ സാറ്റിസ്ഫൈ ചെയ്യിക്കുന്ന തരത്തിലുള്ള പാട്ടുകൾ ചെയ്യാനും അത് പാടാനും മറ്റുള്ള മ്യൂസിക് ഡയറക്ടേഴ്സിന് വേണ്ടിയിട്ട് പാടാനും സ്റ്റേജുകളിൽ ലൈവായിട്ട് പെർഫോം ചെയ്യാനും ഒക്കെ ഞാനെന്ന മ്യൂസീഷ്യനെ എന്നെ കൊണ്ട് ഇഷ്ടപ്പെടുത്തിക്കുന്ന കാര്യങ്ങളാണ്. സോ അത് രണ്ടും എനിക്ക് മാറ്റി നടത്താൻ പറ്റില്ല, രണ്ടും ഒരുപോലെ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്.
4: ഇതിന്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കട്ടെ. ഇപ്പോൾ നമുക്ക് ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് തിരിച്ചു വരാം.

0: തിരികെ എത്തിയിരിക്കുകയാണ് ഇത് എന്റെ റേഡിയോ 91.2 ചുമ്മാ മിണ്ടാമാണ്. ചുമ്മാ മിണ്ടാമിൽ ഇന്ന് കൂടെയുള്ളത് അർജുൻ നിതിനും ഗസ്റ്റായിട്ട് നിതിൻ കെ ശിവയുമാണ്. അപ്പോൾ നിതിനെ, നിതിൻ എന്ന പാട്ടുകാരനെ അല്ലെങ്കിൽ നിതിൻ എന്ന വ്യക്തിയെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ആരാണ്?
1: അച്ഛനാണ്. കാരണം ഞാൻ ഒരു മ്യൂസീഷ്യൻ ആവണം എന്ന് തീരുമാനം എടുക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും ഒക്കെ ഒരുപാട് മുന്നേ തന്നെ അച്ഛനത് തിരിച്ചറിയുകയും അതിനു വേണ്ടിയിട്ടുള്ള യാത്രകൾ വരെ തുടങ്ങിയതാ. അപ്പൊ എന്നെ കൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, കുട്ടിക്കാലം മുതലേ ഓരോ ഓഡീഷൻസിന് വരെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ പാടിക്കുന്നു. ചെറിയ ചെറിയ സ്റ്റേജ് ആണെങ്കിൽ പോലും എന്നെ കയറ്റി പാടിക്കും. അത് നിർബന്ധിച്ചാണെങ്കിലും അത് ചെയ്യിക്കുമായിരുന്നു. അതിൻ്റെ എല്ലാം ഗുണം എനിക്ക് ഇപ്പോഴാണ് ഞാൻ തിരിച്ചറിയുന്നത്. അപ്പോൾ ഇപ്പോഴാണെങ്കിൽ പോലും ഞാൻ ആഗ്രഹിക്കുന്നതിനെക്കാട്ടിലും ഒരു മടങ്ങെങ്കിലും അധികമായിരിക്കും അച്ഛൻ അതിനെപ്പറ്റി ഡ്രീം ചെയ്യുന്നതും. എനിക്കറിയാം, ഉറപ്പാണ്. ഞാൻ ഈവൻ ഒരു ചെറിയ റീല് പോസ്റ്റ് ചെയ്താൽ പോലും അതിരുന്നിട്ട് ഇങ്ങനെ പലതവണയായിട്ട് കേൾക്കുന്നത് കാണുന്നതും ഒക്കെ കാണാറുണ്ട് ഞാൻ. അപ്പം അച്ഛനായിരിക്കും ഒരു പക്ഷേ എന്നെക്കാട്ടിലും ഏറ്റവും കൂടുതൽ അതിൽ സന്തോഷിക്കുക. പിന്നെ എല്ലാവരും ഒട്ടും പിന്നിലൊന്നുമല്ല. അനിയനാണെങ്കിലും വൈഫാണെങ്കിലും ഇവരെല്ലാം തരുന്ന സപ്പോർട്ടെന്ന് പറയുന്നത് ഒട്ടും ചെറുതൊന്നുമല്ല. ഞാൻ അനുഭവിക്കേണ്ട എന്തോരം പെയിൻ എത്രയോ സമയത്ത് എൻ്റെ ഇവരൊക്കെ ഏറ്റെടുത്തിട്ടുണ്ട്. കുഴപ്പമില്ല, അത് നീ അത് സന്തോഷമായിട്ടത് ചെയ്യ്, ഞങ്ങളുണ്ട് അത് നോക്കാൻ ഇവിടെ പിന്നിൽ എന്ന് പറഞ്ഞിട്ട് നോക്കാൻ ഒരു കുടുംബമുള്ളത് എൻ്റെ ഏറ്റവും വലിയ ബലം തന്നെയാണ്. പിന്നെ എൻ്റെ വൈഫാണെങ്കിലും അതുപോലെ തന്നെ, ഞാൻ ഭയങ്കര ഡൗൺ ആയിട്ടിരിക്കുന്ന സിറ്റുവേഷൻസിൽ അല്ലെങ്കിൽ എനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻസിൽ എനിക്ക് എന്നെ എന്തോരം രീതിയിൽ എന്നെ ആ സ്ട്രഗിൾസിൽ നിന്നൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അത് എത്ര പേര് ചെയ്യും ഈ കാലത്തെന്നുള്ളത് എനിക്കറിയില്ല. ഇന്നത്തെ കാലത്ത് അങ്ങനത്തെ ഒരു വ്യക്തിയെ കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. സോ അങ്ങനെ ഒരു കുടുംബത്തിലാണ് ഞാനുള്ളത് എന്നുള്ളതിലൊക്കെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ അവര് നാലു പേരും ആണ് എൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ട്. അച്ഛൻ, അമ്മ, അനിയൻ, എന്റെ ഭാര്യ.
0: അപ്പോൾ നിതിൻ്റെ ഒരു ഫാമിലി മുഴുവൻ സപ്പറേറ്റ് കൂടെയുണ്ട്. നിതിനെ നമുക്ക് എന്റെ റേഡിയോ 91.2 കുറച്ച് കുഞ്ഞു പ്രേക്ഷകർ ഉണ്ട്, അപ്പോൾ അവർക്ക് വേണ്ടി നിതിനൊരു പാട്ട് പാടിക്കൊടുക്കും.
1: കൂട്ടുകാരെ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് പാടാം. നിങ്ങളാണല്ലോ ഇപ്പൊ ഏറ്റവും കൂടുതൽ സാക്ഷാത്കരിക്കപ്പെടേണ്ട സ്വപ്നങ്ങളൊക്കെ കണ്ട് തുടങ്ങുന്ന ഒരു പ്രായമല്ലേ. അപ്പൊ നിങ്ങളുടെ ഡ്രീംസ് ഒക്കെ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പാട്ട് നിങ്ങൾക്ക് വേണ്ടി.
2: കുഞ്ഞിക്കവിൾമേഘമേ തുള്ളിത്തുളുമ്പാതെ നീ

0: നമ്മുടെ കുഞ്ഞു പ്രേക്ഷകർക്ക് എന്തായാലും ഈ പാട്ട് ഇഷ്ടപ്പെടും. അടിപൊളിയായിരുന്നു. നിതിനെ പല സിംഗേഴ്സും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അവർക്ക് ഈ ലൈവ് പ്രോഗ്രാം ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണെന്ന്. നിതിന് ഏതാണ് താല്പര്യം, റെക്കോർഡഡ് പ്രോഗ്രാം ആണോ അതോ ലൈവ് സ്റ്റേജ് ഷോ ചെയ്യുന്നതാണോ ഇഷ്ടം?
1: വിത്തൗട്ട് എനി ഡൗട്ട്സ് അത് ലൈവ് സ്റ്റേജ് ഷോസ് ആണ്. കാരണം ലൈവ് പെർഫോം ചെയ്യുന്നത് എപ്പോഴും അതൊരു മാജിക് തന്നെയാണ്. നമ്മൾ സ്റ്റുഡിയോസിൽ റെക്കോർഡ് ചെയ്യുമ്പം ആ ഒരു പാട്ടിനോട് അനുബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാർ മാത്രമേ നമ്മുടെ കൂടെ ഉണ്ടാവുകയുള്ളൂ. പക്ഷേ ഒരു സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പോൾ നമ്മുടെ കൂടെ അത്രയും ആർട്ടിസ്റ്റ് കൊളാബറേഷൻ ചെയ്യാനുണ്ട്. ഗിറ്റാർ, കീബോർഡ്, വേറെ പാട്ട് പാടാൻ ആൾക്കാരുണ്ടെങ്കിൽ അവര്, ഇതിനെല്ലാം പുറമെ കാണുന്ന ആൾക്കാർക്ക് നമ്മളൊരു എനർജി അങ്ങോട്ട് പാസ് ചെയ്യുമ്പോഴത്തേക്ക് അവർ ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ അപ്പം തന്നെ അത് നമുക്ക് തിരിച്ചു തരികയാണ്. ആ എനർജി തിരിച്ചു കിട്ടുമ്പം നമുക്ക് ഉണ്ടായിരുന്ന എനർജി ഡബിൾ ആവുക. അപ്പം നമുക്ക് ഇല്ല ഒരു കിക്കുണ്ട്. ആ സമയത്ത് സ്റ്റേജിൽ കിടന്ന് നമ്മൾ പറക്കും. അങ്ങനത്തെ ഒരു മൂഡാണ്. പിന്നെ മാത്രമല്ല ഈ ഇൻസ്റ്റന്റായിട്ട് എനർജി എന്നുള്ളത് മാത്രമല്ല, അവരുടെ സ്നേഹം കൂടാണ് നമ്മളൊക്കെ തിരിച്ചു തരുന്നത്. നമ്മൾ അങ്ങനത്തെ ഓഡിയൻസിനെ നമ്മുടെ കൈ കിട്ടുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര സന്തോഷമാണ്. നമ്മൾ അത്രയും സ്നേഹത്തോടു കൂടിയാണ്, അത്രയും ഫീലോടു കൂടിയാണ് നമ്മൾ അവരുടെ മുന്നിൽ പാട്ട് പാടുന്നത്. അതൊരിക്കലും ഒരു റെക്കോർഡിങ്ങിൽ നിന്ന് കഴിഞ്ഞാൽ കിട്ടില്ല. റെക്കോർഡിങ് ചെയ്യുമ്പോൾ നമുക്ക് തെറ്റുകൾ വേണമെങ്കിൽ തിരുത്താം, അത് പെർഫെക്റ്റ് ആക്കി വേണമെങ്കിൽ വെക്കാം. പക്ഷേ മനുഷ്യന്മാരായിട്ട് ഉണ്ടാക്കുന്ന കുറച്ച് ചെറിയ കല്ലുകളും മിസ്റ്റേക്കുകളും ഒക്കെ ഉണ്ട്. കല്ലെന്ന് ഉദ്ദേശിച്ചത് തെറ്റുകൾ. ഇപ്പോൾ ഗിറ്റാർ വായിക്കുമ്പോഴോ കീബോർഡ് വായിക്കുമ്പോഴോ ചില കോഡൊക്കെ ചിലപ്പോൾ മിസ്സായി പോവാം. പാട്ട് പാടുന്ന സമയത്ത് ചിലപ്പോൾ ചില വെള്ളിയൊക്കെ അടിക്കാം.

0: ഇത് ആക്ച്വലി മ്യൂസീഷ്യൻസ് കൊളാബറേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു എനർജിയാണ്. അത് ആക്ച്വലി ഒരു സ്റ്റുഡിയോക്ക് അകത്തിരുന്ന് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടത്തില്ലത്. അപ്പോൾ ഉറപ്പായിട്ടും സ്റ്റേജ് ഷോസ് ആണ്.
1: നിതിന്, ഞാൻ വീണ്ടും പൂമാനത്തിലേക്ക് പോവാണ്. ബ്രോ എന്തായാലും നമ്മളോടൊപ്പം വേണ്ട ഇവിടെ ഉണ്ട്. അപ്പോൾ എന്തായാലും അത് പാടിപ്പിക്കാതെ വിടുന്നത് ശരിയാണോ? അല്ലല്ലോ. അപ്പോൾ ബ്രോ ആ പാടുന്ന പാടണം ഇപ്പോഴല്ല, ഒരു ചെറിയൊരു ബ്രേക്കിന് ശേഷം. ഓക്കെ, ഒരു ചെറിയ ബ്രേക്കിന് ശേഷം നമുക്ക് നിതിൻ്റെ പാട്ട് കേൾക്കാം.

നാട്ടുനന്മയുടെ വേറിട്ട ശബ്ദം ഇത് എന്റെ റേഡിയോ 91.2.

0: യെസ് എല്ലാരും കാത്തിരിക്കുകയാണെന്നറിയാൻ ഇതിന്റെ പാട്ട് കേൾക്കാനായിട്ട്. യെസ് നമ്മൾ വീണ്ടും തിരികെ വന്നിരിക്കുകയാണ്. ഇത് എന്റെ റേഡിയോ 91.2 ചുമ്മാ മിണ്ടാം. കൂടെ ഉള്ളത് ആർജെ നിതിനും നിതിൻ കെ ശിവയുമാണ്. അപ്പോൾ നിതിനെ, നമുക്ക് ആ പാട്ടൊന്ന് കേട്ടാലോ?
1: അതെന്താ ചോദിക്കാത്തെന്ന് ഞാൻ നോക്കിയിരിക്കുമായിരുന്നു.
0: ഓക്കേ.

0: സൂപ്പർ സൂപ്പർ സൂപ്പർ. എപ്പോഴും ഇങ്ങനെ സൂപ്പർ സൂപ്പർ പറഞ്ഞ കുഴഞ്ഞതിനെ ഒരു രക്ഷയില്ലാട്ടെ. നല്ല രസമുണ്ട് കേട്ടിരിക്കാൻ, നമുക്ക് തോന്നും ആ പാട്ട് കേൾക്കുമ്പോ ഇങ്ങനെ അടിപൊളിയായിരുന്നു. നിതിനെ നിതിനെ അപ്പോൾ നമ്മുടെ പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. നിതിൻ, ഞങ്ങളുടെ പ്രേക്ഷകരോട് എന്തെങ്കിലും പറയാനുണ്ടോ?
1: സോ അപ്പോൾ താങ്ക് യു സോ മച്ച് എന്നെ ഇതിൽ ഇൻവൈറ്റ് ചെയ്തതിൽ, ഇത്ര നേരം സംസാരിക്കാൻ പറ്റിയതിൽ. ആൻഡ് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഞാനൊരു നല്ല ദിവസം ആശംസിക്കുകയാണ്. ഇനി അങ്ങോട്ടും നന്നായിട്ട് പോട്ടെ. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു സോ മച്ച്.
0: അപ്പോൾ നമ്മുടെ പ്രോഗ്രാം ഇവിടെ എൻഡ് ചെയ്യാൻ പോവുകയാണ്. പക്ഷെ നമ്മളൊരു കാര്യം പറഞ്ഞില്ല, നിതിൻ്റെ റീസെൻ്റ്ലി ഇറങ്ങിയൊരു പാട്ട്, അതിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞില്ല. ആ പാട്ടൊന്ന് ഞങ്ങൾക്ക് വേണ്ടി ഇന്ന് പാടുമോ നിതിനെ? ആ പാട്ടോടുകൂടി നമുക്ക് നമ്മുടെ പ്രോഗ്രാം ഇവിടെ എൻഡ്

0: എന്റെ ഏറ്റവും പുതിയ ഇൻഡിപെൻഡന്റ് സോങ് നിലാവേ ഈസ് ഔട്ട് ഓൺ യൂട്യൂബ്. സോ പ്ലീസ് ഡു ചെക്ക് ഇറ്റ് ഔട്ട്. എല്ലാവരും തീർച്ചയായിട്ടും കേൾക്കുക. ആൻഡ് സ്പോട്ടിഫൈ, ഐട്യൂൺസ് അടങ്ങിയ കുറേ നിരവധി ഓഡിയോ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോംസിൽ പാട്ടിപ്പോൾ അവൈലബിൾ ആണ്. സോ എല്ലാവരും പോയി കേൾക്കുക. ഞാൻ നിങ്ങളുടെ റെസ്പോൺസിനായി വെയിറ്റ് ചെയ്യുകയാണ്.
1: അപ്പോൾ നിങ്ങൾ തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും ഇത് എൻ്റെ റേഡിയോ 91.2.

0: മൈൻഡ് ചേഞ്ച് ചെയ്യാൻ ട്യൂൺ ചെയ്യൂ എന്റെ റേഡിയോ 91.2.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
1: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
1: വിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: വയറിനാണെ ഇപ്പോഴും എരിച്ചിലും അസ്വസ്ഥതയുമാ.
5: വിഷമിക്കേണ്ട, KMC ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തെ കാണിക്കാൻ മേലായിരുന്നു.
0: വയറ്റിലെ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ പെയിൻലെസ് എൻഡോസ്കോപ്പി EUS സജ്ജീകരണങ്ങളടക്കം അവിടെയുണ്ട്. ഡോക്ടർ KM ചെറിയാൻ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: നിങ്ങളുടെ ഇഷ്ടം ഞങ്ങളുടെ ഇണം. ഇത് എന്റെ റേഡിയോ 91.2.
1: നാടിന്റെ താളമായി ഈണമായി എന്നും നിങ്ങളുടെ കാതോരത്ത് എന്റെ റേഡിയോ 91.2.

0: നിങ്ങളുടെ കാതോരത്ത് എന്നെന്നും പ്രിയ ഗാനങ്ങളുമായി എന്റെ റേഡിയോ 91.2.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
1: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
1: വിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡി അഡിക്ഷൻ സെന്ററിൽ ലഹരിക്ക് അടിമപ്പെട്ടവർക്കും മാനസിക പ്രശ്നം അനുഭവിക്കുന്നവർക്കും വിദഗ്ധ ചികിത്സ ലഭ്യമാണ്.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: ഹായ്, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: വെറുതെ ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
5: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
6: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
5: ശ്വാസകോശ രോഗങ്ങൾക്ക് ഇനി അത്യാധുനിക പരിചരണം. കരുനാഗപ്പള്ളി AM ഹോസ്പിറ്റലിൽ പ്രമുഖ പൾമണോളജിസ്റ്റ് ഡോക്ടർ ശ്രീനാഥൻ നായരുടെ OP സേവനം June 1 മുതൽ രാവിലെയും വൈകിട്ടും ലഭ്യമാണ്. ന്യൂമോണിയ, TB, ആസ്മ, അലർജി രോഗങ്ങൾക്ക് അലർജി ടെസ്റ്റിംഗ്, PFD, ICU തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങളോടെ AM ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
6: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
7: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
6: അപ്പൊ പഴയ ചോയ്സോ?
7: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
6: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
7: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
6: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
7: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
6: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
4: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.

0: വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചീപുരം, ബനാറസി.

0: ചെങ്ങന്നൂർ.
1: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
2: ഈ മഴക്കാലത്ത് തുണി അലക്കം പോലൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തിര പാടാണ്.
3: ഒരു സൊല്യൂഷൻ ഉണ്ട്.
2: എന്താ സൊല്യൂഷൻ?
3: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങിക്കിട്ടാനും ഇനി പാടുപെടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, മാരിപ്പള്ളി, ആറ്റിങ്ങൽ.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
5: ശ്വാസകോശ രോഗങ്ങൾക്ക് ഇനി അത്യാധുനിക പരിചരണം. കരുനാഗപ്പള്ളി AM ഹോസ്പിറ്റലിൽ പ്രമുഖ പൾമണോളജിസ്റ്റ് ഡോക്ടർ ശ്രീനാഥൻ നായരുടെ OP സേവനം June 1 മുതൽ രാവിലെയും വൈകിട്ടും ലഭ്യമാണ്. ന്യൂമോണിയ, TB, ആസ്മ, അലർജി രോഗങ്ങൾക്ക് അലർജി ടെസ്റ്റിംഗ്, PFD, ICU തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങളോടെ AM ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
6: കുറഞ്ഞ സമയത്തിനുള്ളിൽ നാട്ടിലും വിദേശത്തും നിങ്ങൾ ആഗ്രഹിച്ച ജോലി നേടുന്നതിനാവശ്യമായ കേന്ദ്ര ഗവൺമെന്റ് കോഴ്സുകളായ ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, സർവേയർ വിത്ത് ഓട്ടോ കാർഡ് ആൻഡ് ടോട്ടൽ സ്റ്റേഷൻ, ഡ്രാഫ്റ്റ്മാൻ സിവിൽ വിത്ത് ഓട്ടോ കാർഡ്, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, മെക്കാനിക് ഡീസൽ, ഫിറ്റർ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് എന്നീ കോഴ്സുകളിലേക്ക് അടുത്ത അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9746238320, 9447955116. മാതാ അമൃതാനന്ദമയി മിഷൻ ട്രസ്റ്റ് പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, പുതിയകാവ്, കരുനാഗപ്പള്ളി.
7: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
8: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
7: അപ്പൊ പഴയ ചോയ്സോ?
8: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
7: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
8: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
7: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
8: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
7: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
6: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: വെറുതെ ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
5: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
6: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
7: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
8: ഈ മഴക്കാലത്ത് തുണി അലക്കം പോലൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തൊരു പാടാണ്.
9: ഒരു സൊല്യൂഷൻ ഉണ്ട്.
8: എന്ത് സൊല്യൂഷൻ?
9: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങിക്കിട്ടാനും ഇനി പാടുപെടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, വാരിപ്പള്ളി, ആറ്റിങ്ങൽ.
10: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോളജി ആൻഡ് ന്യൂറോ സർജറി വിഭാഗത്തിൽ നൽകുന്നു സ്ട്രോക്ക്, പാർക്കിൻസൺസ്, എപ്പിലെപ്സി, കടുത്ത തലവേദന, ഉറക്ക തകരാറുകൾ എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ.
2: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

ദി ബീറ്റ് ഫീൽ ദി വൈബ്. സ്റ്റേ ട്യൂൺ എൻ്റെ റേഡിയോ 91.2.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: നാടിന്റെ താളമായി, ഈണമായി എന്നും നിങ്ങളുടെ കാതോരത്ത് എന്റെ റേഡിയോ 91.2.

0: ബിഗ് ബഡ്ജറ്റുള്ള വിവിധ കലാ സാമൂഹ്യ സാംസ്കാരിക പരിപാടികളിൽ നിങ്ങൾ കേൾക്കുന്ന വാക്കാണ് സീസൺ 8 സീസൺ 7 എന്നൊക്കെ പറഞ്ഞ്. ഇത് കഷ്ടപ്പാടും പ്രയാസവുമുള്ള പട്ടിണിക്കാരായ മനുഷ്യരെ സഹായിക്കുന്നതിന് വേണ്ടി നാം ഒരുമിച്ച് 8 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച വിശപ്പുരഹിത കരുനാഗപ്പള്ളി 9ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോ കുടുംബത്തിനും ഭക്ഷ്യധാന്യങ്ങൾ അവരുടെ വീടുകളിലേക്കും അവർ നേരിട്ട് തീം വാങ്ങിക്കൊണ്ടുപോകുന്ന ഉദാത്തമായ പരിപാടി. ജാതിമത രാഷ്ട്രീയ ഭേദങ്ങൾക്കപ്പുറത്ത് കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന വീടുകളെ സഹായിക്കാൻ, അത്തരം മനുഷ്യരെ ചേർത്ത് പിടിക്കാനാണ് ഈ പദ്ധതി. മുൻവർഷങ്ങളിൽ നിങ്ങൾ സഹായിച്ചതുപോലെ ഒറ്റയ്ക്കും കൂട്ടായും കുടുംബസമിതികളുടെയും കുടുംബയോഗങ്ങളുടെയും വാട്സപ്പ് ഗ്രൂപ്പുകളുടെയും ഒക്കെ പേരിൽ നിങ്ങൾക്ക് ഈ മനുഷ്യരെ സഹായിക്കാവുന്നതാണ്. ഒരു കുടുംബത്തിന് നൽകേണ്ടത് 1 വർഷത്തേക്ക് 10,000 രൂപയാണ്. നിങ്ങളുടെ സഹായങ്ങളും മറ്റു വിവരങ്ങളും എത്തിക്കേണ്ടത് എൻ്റെ റേഡിയോയുടെ സ്നേഹസേനയുടെ ഓഫീസിലേക്കും സുഹൃത്തുക്കളിലേക്കുമാണ്.
1: സമാനതകളില്ലാത്ത ഈ കാരുണ്യ പ്രവൃത്തിയിൽ ഒറ്റയ്ക്കോ കൂട്ടമായോ നിങ്ങൾക്കും പങ്കാളിയാകാം. അതിനായി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 9847-7998-87. മറ്റൊരു നമ്പർ 9846-7668-44. വിശപ്പടക്കാൻ കഴിയുക എന്നതിനപ്പുറം മഹത്തായ ഒരു പുണ്യം മറ്റൊന്നില്ല. ജീവിതം ഒരിക്കലേ ഉള്ളൂ. ജീവിച്ചിരിക്കുന്ന കാലയളവിൽ ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് ഏറ്റവും വലിയ ആത്മസംതൃപ്തി. വിശപ്പുരഹിത കരുനാഗപ്പള്ളിയിൽ പങ്കാളിയാകാൻ ഏവരോടും സ്നേഹപൂർവം അഭ്യർത്ഥിക്കുന്നു.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

0: ചാമ്പ്യന്മാരായ അർജന്റീന നാളെ ജോർദാനെ നേരിടും. വാർത്തകൾ വിശദമായി. 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സെയ്ഷൽസിലെത്തി. പ്രസിഡന്റ് പാട്രിക് ഹെർമിനി അദ്ദേഹത്തിന് ഊഷ്മള സ്വീകരണം നൽകി. സെയ്ഷൽസ് ദേശീയ ദിനത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും. സെയ്ഷൽസ് ദേശീയ ദിനാഘോഷങ്ങളിൽ പങ്കെടുക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ശ്രീ മോദി. കീം പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. എഞ്ചിനീയറിംഗിൽ അങ്കമാലി അയ്യമ്പുഴ സ്വദേശി റോഷൻ രാജു 1-ാം റാങ്കും, കണ്ണൂർ സ്വദേശി ധ്യാൻ തേജ് 2-ാം റാങ്കും, തൃശൂർ സ്വദേശിനി വിസ്മയ കെയാർ 3-ാം റാങ്കും നേടി. ജൂലൈ 8 ആദ്യ അലോട്ട്മെന്റ് നടക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ അറിയിച്ചു.
1: മൊത്തം എഞ്ചിനീയറിംഗിന് 96,000-ൽ അധികം ആളുകൾ ഹാജരായതിൽ 79,717 വിദ്യാർത്ഥികളാണ് യോഗ്യത നേടിയത്. അതിലെ യഥാക്രമം മാർക്ക് വിവരങ്ങൾ സമർപ്പിച്ചവരെ ഉൾപ്പെടുത്തി 64,759 പേരുടെ എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് തയ്യാറായി. ആ റിസൾട്ടാണ് ഇവിടെ പ്രസിദ്ധീകരിക്കുന്നത്. അതോടൊപ്പം ഫാർമസി പ്രവേശന പരീക്ഷ എഴുതിയ 31,141 വിദ്യാർത്ഥികളിൽ 26,943 പേരാണ് ഫാർമസി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത്.
0: ബിഫാമിൽ തൃശൂർ കോട്ട സ്വദേശി വിനായക് നാരായണൻ 1-ാം റാങ്ക് നേടി. ഒല്ലൂർ സ്വദേശി ജസെ ജസ്റ്റിൻ 2-ാം റാങ്കും, മലപ്പുറം സ്വദേശി ദിയ ഫാത്തിമ 3-ാം റാങ്കും നേടി. രാജ്യവ്യാപകമായി നടത്തുന്ന പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ നടക്കും. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ രാവിലെ തിരുവനന്തപുരത്ത് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. 5 വയസ്സുവരെയുള്ള 19.8 ലക്ഷം കുഞ്ഞുങ്ങൾക്ക് പോളിയോ തുള്ളിമരുന്ന് നൽകും. ഇതിനായി 22,288 ബൂത്തുകളും 46,663 സന്നദ്ധ പ്രവർത്തകരെയും നിയോഗിച്ചിട്ടുണ്ട്. യാത്രാവേളയിൽ വാക്സിൻ നൽകുന്നതിന് പ്രത്യേക ബൂത്തുകളും ക്രമീകരിച്ചിട്ടുണ്ട്. നാളെ ബൂത്തുകളിൽ എത്താത്ത കുഞ്ഞുങ്ങൾക്ക് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ വീടുകളിലെത്തി വാക്സിൻ നൽകും. സംസ്ഥാനത്ത് 10 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. മലപ്പുറം 5, കോഴിക്കോട് 4, വയനാട് 1 എന്നിങ്ങനെയാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് ഈ മാസം 190 പേർക്ക് രോഗബാധയും 6 മരണവും റിപ്പോർട്ട് ചെയ്തു. ഈ വർഷം ഇതുവരെ 266 പേർക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. പകർച്ചവ്യാധികൾക്കെതിരെ പാലക്കാട് ജില്ലയിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. ഈ മാസം ഇതുവരെ 25,000-ത്തോളം പേരാണ് ജില്ലയിൽ പനി ബാധിച്ച് ചികിത്സ തേടിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: കഴിഞ്ഞ മാസത്തേക്കാൾ 10,000-ത്തോളം കേസുകളുടെ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. എലിപ്പനിയിൽ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഡെങ്കിപ്പനി, വയറിളക്ക രോഗങ്ങൾ എന്നിവ വർദ്ധിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിരിക്കുന്നത്. തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ആരോഗ്യവകുപ്പിന്റെ റാപ്പിഡ് റെസ്പോൺസ് ടീം നേരിട്ട് വീടുകളിലെത്തി കൊതുകുകളുടെ ഉറവിടങ്ങൾ നശിപ്പിക്കുന്നുണ്ടെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. ജലജന്യ രോഗങ്ങൾ തടയുന്നതിനായി ക്ലോറിനേഷനും നടത്തുന്നുണ്ട്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135-ാം പതിപ്പാണ് ഇത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലൂടെയും മൻ കി ബാത് തത്സമയം കേൾക്കാം. തുടർന്ന് പ്രാദേശിക ഭാഷകളിലെ പരിഭാഷയും ഉണ്ടാകും. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 3 ദിവസം കൂടി ലഭ്യമാകും. sc.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. പ്രശസ്ത സംവിധായകനും നടനും തിരക്കഥാകൃത്തുമായ കെ ഭാഗ്യരാജന്റെ സംസ്കാര ചടങ്ങുകൾ നാളെ ചെന്നൈയിൽ നടക്കും. ഹൃദയാഘാതത്തെ തുടർന്ന് ഇന്ന് രാവിലെയായിരുന്നു അന്ത്യം. 25-ലധികം ചിത്രങ്ങൾ സംവിധാനം ചെയ്യുകയും 75-ഓളം സിനിമകളിൽ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. മൌനഗീതങ്ങൾ, മുന്താനെ മുടിച്ചു എന്നിവയാണ് പ്രശസ്ത ചിത്രങ്ങൾ. മിസ്റ്റർ മരുമകൻ, ഏഞ്ചൽ ജോൺ എന്നീ മലയാള സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. ഭാഗ്യരാജന്റെ വിയോഗത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, തമിഴ്നാട് മുഖ്യമന്ത്രി C. ജോസഫ് വിജയ് ഉൾപ്പെടെയുള്ളവർ അനുശോചനം രേഖപ്പെടുത്തി. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയുമാണ്. കേരള തീരത്ത് നാളെ മുതൽ ബുധനാഴ്ച വരെയും കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നു മുതൽ ബുധനാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരങ്ങൾ നാളെ. ഗ്രൂപ്പ് എല്ലിൽ ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ 2:30 പനാമ ഇംഗ്ലണ്ടിനെയും ഖാന ക്രൊയേഷ്യയെയും നേരിടും. ഗ്രൂപ്പ് കെയിൽ കൊളംബിയ പോർച്ചുഗൽ കോംഗോ ഉസ്ബെക്കിസ്ഥാൻ മത്സരങ്ങൾ നാളെ രാവിലെ 5:00. ഗ്രൂപ്പ് ജെയിൽ കരുത്തരായ അർജന്റീന ജോർദാനെയും ഓസ്ട്രിയ അൾജീരിയയെയും നേരിടും. നാളെ രാവിലെ 7:30 മത്സരം. ക്രിക്കറ്റ് കോച്ചിംഗിനായി വന്ന വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ ക്രിക്കറ്റ് കോച്ച് തിരുവനന്തപുരം ശ്രീവരാഹം സ്വദേശി മനു എമ്മിന് 47 വർഷം കഠിന തടവും 79,000 രൂപ പിഴയും വിധിച്ച് തിരുവനന്തപുരം പ്രത്യേക അതിവേഗ കോടതി. മനു പ്രതിയായ 3-ാമത്തെ കേസിലാണ് ശിക്ഷ വിധിച്ചത്. 4-ാമത്തെ കേസിലും പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി. ആദ്യ 2 കേസിലെയും ശിക്ഷ കാലാവധിക്ക് ശേഷമേ ഈ കേസിലെ ശിക്ഷ ആരംഭിക്കുകയുള്ളൂ എന്നും വിധിന്യായത്തിൽ പറയുന്നു. കണ്ണൂർ ജില്ലയിലെ ആറളത്തും കണിച്ചാറിലും കാട്ടാന ആക്രമണം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
4: ആറളം പുക്കുണ്ടിൽ RRT പട്രോളിംഗ് വാഹനത്തിന് നേരെയാണ് ആക്രമണമുണ്ടായത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിസ്സാര പരിക്കേറ്റു. ആറളം ഫാമിൽ സ്ഥിരം ശല്യക്കാരനായി അറിയപ്പെടുന്ന മോഴയാനയാണ് ജീപ്പ് മറിച്ചിട്ടതെന്ന് വനംവകുപ്പ് അധികൃതർ പറഞ്ഞു. കണിച്ചാർ ഓടന്തോട്ടിൽ ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയുമാണ് ആക്രമണമുണ്ടായത്. ആറളത്തെ ആനമതിൽ നിർമ്മാണം വേഗത്തിലാക്കാൻ നിർദ്ദേശം നൽകിയതായി മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു.
0: 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനം തിങ്കളാഴ്ച പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസങ്ങളിലായി നടക്കും. പരിഷ്കരിച്ച ബജറ്റുമായി ബന്ധപ്പെട്ട ധനവിനിയോഗ ബിൽ സഭ ബുധനാഴ്ച പരിഗണിക്കും. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗം ഏകജാലക പ്രവേശനത്തിന്റെ 3-ാം ഘട്ട അലോട്ട്മെന്റ് പട്ടിക നാളെ പ്രസിദ്ധീകരിക്കും. ലിസ്റ്റിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾ മറ്റന്നാൾ മുതൽ ജൂലൈ 2 വരെ സ്കൂളിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണെന്ന് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു. ഈ വർഷത്തെ SSLC THSLC പുനഃപരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചു. ഔദ്യോഗിക വെബ്സൈറ്റിൽ ഫലം ലഭ്യമാണ്. പിന്നാക്ക മേഖലകളിൽ നവീനമായ പദ്ധതികൾ ആവിഷ്കരിക്കണമെന്ന് നീതി ആയോഗ് വൈസ് ചെയർമാൻ അശോക് കുമാർ ലാഹിരി. ഇടുക്കി ജില്ലയിലെ ആസ്പിരേഷണൽ ബ്ലോക്കുകളിലെ വികസന പ്രവർത്തനങ്ങളുടെ പുരോഗതി അവലോകനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പട്ടികജാതി പട്ടികവർഗ വികസനം, ആരോഗ്യം, പോഷകാഹാരം തുടങ്ങിയ മേഖലകളിൽ പ്രത്യേക ശ്രദ്ധ വേണമെന്നും അദ്ദേഹം പറഞ്ഞു. തൊഴിൽ ചെയ്യാനുള്ള ശേഷി വിദ്യാർത്ഥികൾക്ക് പ്രദാനം ചെയ്യുന്നതിൽ പോളിടെക്നിക്കുകൾ വഹിക്കുന്ന പങ്ക് നിർണായകമാണെന്ന് മന്ത്രി സണ്ണി ജോസഫ്. സംസ്ഥാന ഇന്റർ പോളിടെക്നിക് കലോത്സവത്തിന്റെ സമാപന സമ്മേളനം കണ്ണൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കലാപരമായ കഴിവുകൾ സമൂഹത്തിന്റെ പുരോഗതിക്കും വ്യക്തിത്വ വികസനത്തിനും പ്രയോജനപ്പെടുത്തണമെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. കേരള ക്രിക്കറ്റ് ലീഗ് 3-ാം സീസണിലും മുന്നോടിയായി കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഫാൻ ലീഗ് സംഘടിപ്പിക്കുന്നു. അടുത്തമാസം 4-ന് ലീഗിലെ ആദ്യ മത്സരം നടക്കും. ക്രിക്കറ്റിനെ കൂടുതൽ ജനകീയമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അടിയന്തരമായി ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട് BJP MLA രാജീവ് ചന്ദ്രശേഖർ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. ശബരിമലയിലെ സ്വർണ അപഹരണ കേസ് CBI അന്വേഷിക്കണമെന്നും അദ്ദേഹം കത്തിൽ ആവശ്യപ്പെട്ടു. സ്വർണവിലയിൽ വർധന. ഗ്രാമിന് 110 രൂപ വർദ്ധിച്ച് 13,195 രൂപയും പവന് 880 രൂപ ഉയർന്ന് 1,05,560 രൂപയുമാണ് ഇന്നത്തെ വില. തിരുവനന്തപുരം ആറ്റുകാലിൽ യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സംസ്ഥാന വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. വസ്തുനിഷ്ഠമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ പോലീസിനോട് ആവശ്യപ്പെട്ടതായി കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതീദേവി അറിയിച്ചു. ഇടുക്കി ജില്ലയിൽ അപകട സാഹചര്യങ്ങളിൽ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിനുള്ള പരിശീലനത്തിന്റെ ഭാഗമായി മോക്ഡ്രിൽ സംഘടിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഔദ്യോഗിക സന്ദർശനത്തിനായി സെയ്ഷൽസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള സ്വീകരണം. സെയ്ഷൽസ് ദേശീയ ദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ വിശിഷ്ടാതിഥിയാകും. കീൻ പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. എഞ്ചിനീയറിംഗിൽ റോഷൻ രാജുവിനും ബിഫാമിൽ വിനായക് നാരായണനും 1-ാം റാങ്ക്. രാജ്യവ്യാപക പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ. സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. നാളെ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത. പ്രശസ്ത സംവിധായകനും നടനും തിരക്കഥാകൃത്തുമായ കെ ഭാഗ്യരാജന്റെ സംസ്കാര ചടങ്ങുകൾ നാളെ ചെന്നൈയിൽ നടക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന നാളെ ജോർദാനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:20.

0: ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

സ്നേഹം എന്ന് പറയുന്നതേ അതൊരു യാത്രയാണ് കേട്ടോ. കുറ്റങ്ങളും കുറവുകളും പറഞ്ഞ് ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകുന്ന യാത്ര. ഇത് എന്റെ റേഡിയോ 91.2 കഴിഞ്ഞു പോയ കാലം. കൂടെയുള്ളത് ഞാൻ സജന. ഓർമ്മകളിലെ സംഭവങ്ങളും കാലങ്ങളും രൂപങ്ങളും ഉത്സവങ്ങളും മാത്രമല്ല കേട്ടോ, രുചികളും മനുഷ്യന്റെ മനസ്സിലെ ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കാറുണ്ട് അല്ലെ. ഒരു കാലത്തിന്റെ രുചി, അതിനൊക്കെ ചിലപ്പോഴേ ആ രുചിയോടൊപ്പം ചില മനുഷ്യരുടെ ഓർമ്മകൾ കൂടി ചേർത്ത് വെക്കാറുണ്ട്. അമ്മമ്മ ഉണ്ടാക്കുന്ന അച്ചാറ്, അമ്മ ഉണ്ടാക്കുന്ന മീൻകറി, അമ്മയുടെ പായസം, ഉമ്മ ഉണ്ടാക്കുന്ന പത്തിരി എന്നൊക്കെ പറയുന്ന വ്യത്യസ്തമായ ചില ഓർമ്മ കൂട്ടുകളോടൊപ്പം അച്ഛൻ വാങ്ങിക്കൊണ്ടു തരുന്ന കേക്ക്, വാപ്പ കൊണ്ടുതരുന്ന പലഹാരം എന്നൊക്കെ പറയുന്ന വ്യത്യസ്തമായ സംഗതികളുണ്ട്. അതോടൊപ്പം തന്നെ ഈ ദേശീയപാതയ്ക്കായി രണ്ട് വഴിയോരങ്ങളിലും കടകളാകെ ഇടിച്ചു നിരത്തിയപ്പോൾ ആ കൂട്ടത്തിൽ രുചികളോടൊപ്പം ചില ഓർമ്മകൾ കൂടി മാഞ്ഞു പോവുകയായിരുന്നു. ആ ഓർമ്മകളിലൊക്കെ ചില മനുഷ്യരുടെ വേദനിപ്പിക്കുന്ന ചിന്തകളും നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരാറുണ്ട് അല്ലെ. ഒരു കാലത്തെ ഒരുപാട് കൊതിപ്പിച്ച് പലതും ഇന്ന് വാശിയോടെ തിന്നു തീർക്കുന്നവരുണ്ടാകാം. അന്നത് കിട്ടാത്തതിന്റെ വാശിയിലേ പക പോലെ ഇനി ഒരിക്കലും കഴിക്കില്ലെന്ന് തീരുമാനിച്ചവരും ഉണ്ടാകും. ഇനിയും ആ പഴയ കാലത്തിന്റെ രുചികൾ നിറഞ്ഞ പലഹാരങ്ങൾ എവിടെയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എത്ര അകലെയായാലും അത് പോയി കഴിക്കാമെന്ന് ആഗ്രഹിക്കുന്നവരും ഉണ്ടാകാം. ഇങ്ങനെ ഓർമ്മകളുടെ രുചിക്ക് ഒരുപാട് നിറങ്ങളുണ്ട്. ആ രുചിയുടെ നിറങ്ങളിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. ഇത് എന്റെ റേഡിയോ

ലജ്ജക്കൂട്ടിൽ ദാരിദ്ര്യത്തിന്റെ ചില രസങ്ങൾ കൂടി ഉണ്ട് എന്ന് പറയാതിരിക്കാനാവില്ല കേട്ടോ. കാരണമേ ആർഭാടത്തോടെ ഒത്തിരി വാങ്ങിക്കൂട്ടി വേണ്ടതും വേണ്ടാത്തതും തിരിഞ്ഞ് വല്ലാതെ മിച്ചം വെക്കാനും കളയാനും ഒന്നും അന്നത്തെ കാലത്തെ ഉണ്ടായിരുന്നില്ല. ഉള്ളതൊക്കെ ഉപയോഗിച്ച് എന്തെങ്കിലുമൊക്കെ ആക്കി തീർക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണ് ഇന്ന് നമ്മൾ തിരിഞ്ഞു പോലും നോക്കാത്ത പലതുവേ അന്നത്തെ കാലത്തെ ചട്ടികളിൽ പട്ടിണികളുടെ നാളുകളിൽ ഇടം പിടിച്ചിരുന്നത് എന്ന് ഒരു തലമുറയിലെ എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ. മാങ്ങാണ്ടിക്കകത്തുള്ള കുരു പോലും അത് പുറത്തെടുത്ത് അതിന്റെ കയ്പ് കളഞ്ഞ് ഉപയോഗിക്കുമെന്ന് എന്റെ ഉമ്മ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചക്ക കിട്ടിയാലേ എത്ര കൂട്ടം കറിയാക്കുമായിരുന്നു, അതിന്റെ മടല് പോലും കളയത്തില്ലായിരുന്നു എന്ന് വേണ്ട എല്ലാം എല്ലാം. കിട്ടുന്നത് എന്താണോ അതെന്തെങ്കിലും വിശപ്പെടുക്കാൻ കഴിയുമോ എന്ന ചിന്തയായിരുന്നു ഒരു കാലത്തെ അമ്മമാർക്ക് ഉണ്ടായിരുന്നത് അല്ലേ. അന്ന് മാളുകൾ ഒന്നും ഉണ്ടായിരുന്നില്ല, സൂപ്പർ മാർക്കറ്റും ഇല്ല, ഓൺലൈനും ഉണ്ടായിരുന്നില്ല. പക്ഷേ അന്നും ഇന്നുവേ വിശപ്പൊക്കെ മാറ്റമില്ലാതെ ഓൺലൈൻ തന്നെയാണ്. ഇന്നത്തെ കാട്ടിലും കുറച്ചുകൂടി വിശപ്പായിരുന്നു കേട്ടോ അന്നെന്ന് വേണമെങ്കിൽ പറയാം. കാരണമേ ഇന്ന് കണ്ടും കടിച്ചും കുടിച്ചുമൊക്കെ നമ്മൾ അറിയാതെ തന്നെ ഒരു നിശ്ചിത അളവിലെ ആഹാരം നമ്മൾ കഴിക്കുന്നുണ്ട്. അതുകൂടാതെയാണ് ചട്ടപ്രകാരമുള്ള ആഹാരം. അതുകൊണ്ട് തന്നെ അന്നത്തെ കാലത്ത് പ്രകൃതിയിലും ചുറ്റുപാടിലുമൊക്കെ ഉള്ളതിനെ എന്തും ഉപയോഗിക്കുകയായിരുന്നു. അങ്ങനെ വിശപ്പ് മാറ്റാനേ സമൃദ്ധമായി കിട്ടുന്ന നാളുകളെയാണ് നമ്മൾ ഓണമെന്നും പെരുന്നാളെന്നും ഓർത്തിരുന്നതും ആഘോഷങ്ങളായി ചിന്തിച്ചിരുന്നതും അല്ലേ. ആ ആഘോഷങ്ങളുടെ രുചിയും യഥാർത്ഥത്തിലെ വിശപ്പിന്റെ കാരണത്താൽ നമുക്കുണ്ടായ അനുഭവവും അനുഭൂതിയുമാണെന്ന് പറയാതെ വയ്യ. അതുകൊണ്ട് തന്നെ ഓർമ്മകളുടെ രുചിക്കൂട്ടിൽ ഇന്ന് നമ്മൾ തള്ളിക്കളയുന്ന പലതും ഉണ്ടായിരുന്നു. അത് നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. ഇന്ന് ഈ ആധുനിക കാലത്തെ എല്ലാം പുതിയ കാലത്തിന്റെ ഭക്ഷണത്തിന്റെ ഇടയിലും പറഞ്ഞുവെങ്കിലും നമ്മുടെ നാവിൽ വെള്ളമൂറി ഇറക്കാറുണ്ട് ആ പഴയ കാലത്തിന്റെ മനോഹരമായ രുചിയിൽ. ഓർക്കുന്നുണ്ടാവും ഞാൻ ഇതൊക്കെ പറയുമ്പോൾ നിങ്ങളും നിങ്ങളുടെ ഭൂതകാലത്തെ കുറിച്ച് അല്ലേ. ഇത് എന്റെ റേഡിയോ 91.28.

0: മാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

രുചികളിലെ പലഹാരങ്ങൾ കൊതിപ്പിച്ച ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് അല്ലെ. അന്നൊക്കെ പലഹാരങ്ങൾ കഴിക്കണമെങ്കിൽ ഏതെങ്കിലും വീടിന്റെ സൽക്കാരത്തിന് പോകണം, അല്ലെങ്കിലേ വലിയ മനസ്സും വലിയ ദൂരത്തു നിന്നും ആരെങ്കിലും ബന്ധുക്കൾ എത്തുമ്പോൾ അവര് കൊണ്ടുവരുന്നതാണ് പലഹാരം. പിന്നെ അപ്പൂപ്പനും അമ്മൂമ്മയും ഒക്കെ വെറ്റ വിൽക്കാൻ പോകുമ്പോഴോ പാല് വിൽക്കാൻ പോകുമ്പോഴേ അങ്ങനെയൊക്കെ കടകളിൽ നിന്നും വാങ്ങിക്കൊണ്ട് തരുന്ന പലഹാരങ്ങൾ വല്ലപ്പോഴും ഒക്കെ കിട്ടും അല്ലെ. ഇന്നത്തെ പോലെ പലഹാരം ഇടാൻ ടിന്നൊന്നും വന്ന് വീടുകളിൽ ഉണ്ടായിരുന്നില്ല. ആൺകുട്ടികളാണെങ്കിലേ ചിലർക്കൊക്കെ സുന്നത്ത് കല്യാണ വേളയിൽ, സ്ത്രീകൾക്കൊക്കെ ഗർഭിണിയാകുമ്പോൾ വയറ് കാണൽ ചടങ്ങിന് ഇതുപോലെ പലഹാരങ്ങൾ സമൃദ്ധമായി വരാറുണ്ട്. അതെല്ലാവർക്കും വീതിച്ചു നൽകുമ്പോഴേ നമുക്ക് എത്ര കാണുമെന്ന ആശങ്കയോടെ അതിൽ നോക്കി കൊതിച്ചു നിന്നിരുന്ന ഒരു ബാല്യകാലം ഒരുപാട് പേർക്കുണ്ട്. പിന്നെ അല്പാൽപ്പം ഒടിച്ചു തിന്നു കഴിയുമ്പോഴേ പെട്ടെന്ന് അവസാനിക്കുമല്ലോ എന്ന ചിന്തയും തോന്നാറുണ്ട് അല്ലെ. പിന്നെ വീട്ടിൽ കല്യാണം വരുമ്പോഴാണ് പലഹാരങ്ങൾ പൂരിക്കാനും ഉണ്ടാക്കാനും ഒക്കെ ആളുകൾ വരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. പക്ഷേ അന്നുവേ ഒരു പ്രത്യേകമായ ഒരു മുറി ഉണ്ടാക്കി അതിന്റെ മുന്നിലെ ആചാനും ബാഹുവായ ഒരാളിനെ നിർത്തി, അതായത് പട്ടാളം രാജ്യത്തിന്റെ അതിർത്തി കാക്കുന്നത് പോലെയാണ് ആ പലഹാരം നിറച്ചു വെച്ച മുറി സൂക്ഷിക്കാനായി ആളിനെ നിർത്തുന്നത്. അവിടെയേ സ്വാതന്ത്ര്യത്തോടെ കഴിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. എന്നാലേ അന്നത്തെ ബാല്യത്തിന്റെ രുചി ഇന്ന് പ്രതികാരത്തോടെ കഴിക്കുന്ന പലരും ഉണ്ട് കേട്ടോ. കേക്ക് കഴിക്കുന്നവർ, ബോണ്ട കഴിക്കുന്നവർ, ബോളി കഴിക്കുന്നവർ, അങ്ങനെ അവരെയൊക്കെ എന്നോ നഷ്ടപ്പെട്ടു പോയ ഭൂതകാലത്തെ വർത്തമാന കാലഘട്ടത്തിന്റെ പ്രതികാരത്തോടെ കഴിക്കുകയാണ്. കഴിക്കാൻ അങ്ങനെ അവസരം ലഭിച്ചവർ ഭാഗ്യവാന്മാരാണ് കേട്ടോ. എന്നാലേ ചിലർക്ക് അതിനൊന്നും അവസരം ഉണ്ടാകണമെന്നില്ല. കയ്യിൽ കാശെത്തുമ്പോഴേക്കും രോഗങ്ങളും ഉണ്ടാകും. പിന്നെ അത് കഴിച്ചുകൂടാ, ഇത് കഴിച്ചുകൂടാ എന്നൊക്കെ പറയുന്നതോടുകൂടി ഇഷ്ടപ്പെട്ടതും പ്രിയപ്പെട്ടതുമായ പലതിനെ ഉപേക്ഷിക്കേണ്ടി വരുന്നവരുണ്ട്. അതെ, ഇന്ന് മക്കൾ പലതും തിരസ്കരിക്കുമ്പോൾ അന്ന് ഇത്രയുമെങ്കിലും നമുക്ക് ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് ഓർത്തു പോകുന്നവരുണ്ട്. ആ ഓർമ്മകളിൽ ചില സങ്കടങ്ങളും മനസ്സിൽ വരാറുണ്ട് അല്ലെ. രുചിയുടെ കഥ പറഞ്ഞ് നിങ്ങളുടെ കൂടെയുള്ളത് സജിനി.

ഞങ്ങളുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ പറഞ്ഞു പോകുമ്പഴേ ആ പലഹാരങ്ങളെക്കാട്ടിലും പ്രിയപ്പെട്ടതായിരുന്നു ആ രുചികൾ. നമ്മുടെ നാവിൻ തുമ്പിൽ സമ്മാനിച്ച കുറെ ആളുകളുടെ രൂപങ്ങൾ നമുക്ക് ഓർമ്മ വരും അല്ലെ. വാർദ്ധക്യത്തിന്റെ ചുളിവുകൾ വീണ അമ്മൂമ്മ, അപ്പൂപ്പൻ, ഉമ്മൂമ്മ, വലിയമ്മ, അച്ഛൻ, അമ്മ, ഇങ്ങനെ ഒരുപാട് പേർ. അതെ, അവരുടെ ഇല്ലായ്മയിലും അവർ മോഹിച്ചിരുന്നു പ്രിയപ്പെട്ടതെല്ലാം നമുക്ക് നൽകാനായി. പക്ഷേ അവർക്ക് ആഗ്രഹങ്ങൾക്കപ്പുറത്ത് മറ്റൊന്നും ബാക്കിയുണ്ടായിരുന്നില്ല അല്ലേ. അവരുടെ ആഗ്രഹങ്ങളും പ്രാർത്ഥനകളും കൂടിയാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ രുചികളും എല്ലാ സന്തോഷങ്ങളും. അതുകൊണ്ട് തന്നെ രുചിക്കൂട്ടിന്റെ കാര്യം പറയുമ്പോൾ ആ ഓർമ്മകളുടെ ഒന്നിച്ചുള്ള ജീവിതത്തിന്റെ രുചി അതിപ്പോഴും ഇത് കേൾക്കുന്നവരുടെ മനസ്സിൽ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ വളരെ വേഗത്തിൽ ഓടിയെത്തുമെന്ന കാര്യം ഉറപ്പാണ്. അതിന് ക്യാമറ ഒന്നും ആവശ്യമില്ല കേട്ടോ. ചിന്തിക്കുന്ന ആർദ്രതയുള്ള കരുണയുള്ള ഓർമ്മകൾ നിറയുന്ന ഒരു മനസ്സ് മാത്രം ബാക്കിയുണ്ടെങ്കിൽ ഇതെല്ലാം അവിടേക്ക് എത്തുക തന്നെ ചെയ്യും. ചോരുന്ന വീടായിരുന്നു, നിറച്ച് ഭക്ഷണം കഴിക്കാൻ ഉണ്ടായിരുന്നില്ല, ഇഷ്ടപ്പെട്ടതൊന്നും ഇഷ്ടം പോലെ കഴിക്കാനും പറ്റിയിരുന്നില്ല. പക്ഷേ ആ ചോർച്ചയിലും ആ പരിമിതിയിലും ആ നിയന്ത്രണത്തിലുമൊക്കെ ഒരു സുഖവും സന്തോഷവും ഉണ്ടായിരുന്നു എന്നതാണ് അതിന്റെ ഒരു മനോഹാരിത. ആ ഓർമ്മകളുടെ രുചിയോളം മറ്റൊരു ഭക്ഷണത്തിന്റെയും രുചി ഉണ്ടാകില്ല. ഹൃദയത്തോട് ചേർത്ത് വെക്കാം ആ ഓർമ്മകളെ കുറിച്ച് നമ്മുടെ മക്കളോടൊക്കെ പറയാം. കേൾക്കുന്ന മക്കളുണ്ടെങ്കിൽ അത് തന്നെ ഭാഗ്യം. ഉൾക്കൊള്ളാൻ അവർക്കാവണമെന്നില്ല, കാരണമേ അവർക്ക് അനുഭവങ്ങൾ അത്തരത്തിലല്ലോ. നല്ല സ്വപ്നങ്ങളോടെ നല്ല ഓർമ്മകളോടെ ഉറങ്ങാം. എല്ലാവർക്കും ശുഭരാത്രി, സുഖനിദ്ര.

ശുഭദിന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. നാം എല്ലാം സഹായിക്കണം സഹായിക്കണമെന്ന് പറയാറുണ്ട്. എല്ലാവരെയും സഹായിക്കുന്നത് നല്ലതാണ്. പല കാര്യങ്ങളിലും ഇടപെടുന്നതും ഇടപെടേണ്ടതും ഒക്കെ അത്യാവശ്യവുമാണ്. പക്ഷേ ചിലരുടെ കാര്യത്തിലും ചില സന്ദർഭങ്ങളിലും ഇടപെടുമ്പോൾ അതാവശ്യമില്ലാത്തതായി പോകാറുണ്ട് എന്ന അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും തോന്നിയിട്ടുണ്ടാവും. ചിലപ്പോൾ കണ്ണു കാണാത്തവണ്ണം നമുക്ക് തോന്നിപ്പിക്കുന്ന ഒരാൾ റോഡിൻ്റെ ഒരു സൈഡിൽ നിൽക്കുന്നു. നമ്മൾ വളരെ ആവേശപൂർവ്വം ചെന്ന് അയാളെ മുന്നോട്ട് പിടിക്കുമ്പോൾ അയാൾ വടികൊണ്ടടിക്കുകയോ അല്ലെങ്കിൽ തെറി പറയുകയോ ചെയ്യുന്നു എന്നിരിക്കട്ടെ. അതിൻ്റെ കാരണം എന്താണെന്നല്ലേ, അയാൾക്ക് അങ്ങനെ നിൽക്കേണ്ടി വരുന്നത് അനിവാര്യമായതുകൊണ്ട് നിന്നതാവും. പണ്ടൊരു സദ്യയിൽ അച്ചാറിൻ്റെ മണവും രുചിയും ഇഷ്ടമല്ലാത്ത ഒരു അന്ധനും മൂകനും ബധിരനുമായ ഒരാൾ ആഹാരം കഴിക്കാനിരുന്നത്രേ. അയാൾ ഈ മണം കേട്ട് അച്ചാറ് പെട്ടെന്നങ്ങ് തിന്നു തീർക്കാം എന്ന് വിചാരിച്ച് അയാൾ കഴിക്കും. അപ്പോഴേക്കും വിളമ്പുന്ന ആൾ ഓർക്കുക, അത്രയ്ക്കിഷ്ടമായതുകൊണ്ടാണ് അത് കഴിക്കുന്നതെന്നോർത്ത് വീണ്ടും വീണ്ടും വിളമ്പിക്കൊടുക്കും. ഇങ്ങനെ ഇഷ്ടമല്ലാത്തടത്തും ആവശ്യമില്ലാത്തടത്തും ഇടപെടുന്ന കുറേ മനുഷ്യരുണ്ട്. കുടുംബ വഴക്കുകളിൽ സർവ്വസാധാരണമായി ഇത് കാണാം. ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തെങ്കിലും ഒരു വിഷയത്തിന് പിടങ്ങുമ്പോൾ, അല്ലെങ്കിൽ ഭർത്താവും അമ്മയും തമ്മിൽ എന്തെങ്കിലും ഒരു വിഷയത്തിന് പിടങ്ങുമ്പോൾ ചിലർക്ക് ഇടപെട്ടേ മതിയാവും. അപ്പോൾ നാം സാധാരണ ചോദിക്കാറുള്ളതാണ്, ഞങ്ങളുടെ കാര്യത്തിൽ എന്തിനാണ് നിങ്ങൾ ഇടപെടുന്നത്? ഇത് കേവലം വീട്ടിലെ കാര്യം മാത്രമല്ല, സമൂഹത്തിലും അങ്ങനെയൊക്കെ തന്നെയാണ്. അനുവാദമില്ലാതെ ആരുടെയും കാര്യത്തിൽ നാം ഇടപെടരുത്. കാരണം നാം ഇടപെടുന്നത് അവർക്ക് ആവശ്യമുള്ളതാണോ അല്ലയോ എന്ന് ഉറപ്പുവരുത്തിയിട്ട് വേണം ഇടപെടാൻ. ചിലപ്പോഴൊക്കെ റോഡിൽ അപകടമുണ്ടാകുമ്പോൾ സ്വയം പോലീസായി തീരുന്നവരുണ്ട്, സ്വയം ചില വിലയിരുത്തലുകൾ നടത്തി വിധിക്കുന്നവരുണ്ട്. അവസാനം വിധിക്കപ്പെടുന്നവർ തന്നെ നിങ്ങൾ എന്തിനാണ് ഇതിനൊക്കെ പറഞ്ഞത്, നിങ്ങളെന്താ പ്രശ്നം, നിങ്ങൾ എന്തിനാ ഇടപെട്ടു എന്നൊക്കെ ചോദിക്കുന്നതും കേൾക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ആരെയും അവരവരുടെ അനുവാദമില്ലാതെ ഒരു സഹായവും ചെയ്യാൻ പാടില്ല. ചിലപ്പോഴൊക്കെ ഈ അഗതി മന്ദിരത്തിലൊക്കെ നമ്മൾ വീടുകളിൽ നിന്ന് ആളുകളെ കൊണ്ടുപോകാറുണ്ട്. നാട്ടുകാരാകെ വിളിച്ചു പറയുന്നതാണ്ട് ഒരാളിങ്ങനെ കിടക്കുന്നു, അയാൾക്കൊരു സ്വസ്ഥതയും ഇല്ല, നിങ്ങൾ എവിടെങ്കിലും കൊണ്ടുപോയി അയാൾക്കൊരു ജീവിതം കൊടുക്കുന്നൊക്കെ. നമ്മൾ വളരെ പാടുപെട്ട് കുളിപ്പിച്ച് വണ്ടിയിൽ അവിടെ കൊണ്ടാക്കി കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞ് അദ്ദേഹം ഇനി തിരിച്ചു വരും. കാരണം അദ്ദേഹം ബാക്കിയുള്ളവർക്ക് അസ്വസ്ഥത തോന്നുന്നെങ്കിലും ഇവിടെ അദ്ദേഹം സ്വസ്ഥനാണ് എന്നതാണ് ഒരു യാഥാർത്ഥ്യം. അതുകൊണ്ട് സ്വസ്ഥതയുള്ളവരെ അസ്വസ്ഥമാക്കാൻ വേണ്ടി സ്നേഹവും സേവനവുമായി രാവിലെ ഇറങ്ങിക്കളയരുത്. നേരുന്നു ശുഭദിനം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2 ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. വിലാസം: കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2, കെ ആർ ഡി എ കോംപ്ലക്സ്, കെ എസ് പുരം, കരുനാഗപ്പള്ളി, കൊല്ലം. ഫോൺ 0476264369. വെബ്സൈറ്റ് www.enderadio.com. ഇമെയിൽ enderadioindia@gmail.com. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 6 മണി മുതൽ. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി.